0: 針柄袖ねー、
1: サラリーマンボ
0: ー、スリーダルマシャスターウェイ、
1: サラリーマンボー、
0: スワミ

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്. കന്നി 5 2026 സെപ്റ്റംബർ 21 തിങ്കളാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നാം അവരുമായുള്ള ബന്ധം നന്നായിരിക്കുമ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ അവരും എന്നാൽ എപ്പോഴെങ്കിലും ആ ബന്ധം വഷളായാൽ അവർ നിങ്ങളുടെ മോശവശം മാത്രം എല്ലാവരോടും പറഞ്ഞു നടക്കും. വാക്കുകൾ പ്രയോഗിക്കും മുമ്പ് അതാരോടായാലും സൂക്ഷിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 9:30 സ്നേഹസ്പർശം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 1:30 സമാഗമം, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ലോകത്തിൽ ഇന്ന് സെപ്റ്റംബർ 21. ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി പ്രഖ്യാപിച്ചതും മാൾട്ട ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം റാ സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 21. ഇന്ന് ലോക അൽഷിമസ് ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോക അൽഷിമസ് ദിനമായി ആചരിക്കുന്നു. അൽഷിമേഴ്സിന്റെ ആദ്യകാല ലക്ഷണങ്ങളെക്കുറിച്ചും കഴിയുന്നത്ര വേഗത്തിൽ രോഗനിർണയം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ലോക അൽഷിമസ് ദിനം ആചരിക്കുന്നത്. 1994 സെപ്റ്റംബർ 21 എഡിസൺ ബ്രോയിൽ നടന്ന അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ലോക അൽഷിമസ് ദിനം ആദ്യമായി ആചരിച്ചത്. ഇന്ന് ലോക സമാധാന ദിനം. എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശം. 1981 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം ആചരിക്കാൻ തുടങ്ങിയത്. ലോക സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായി ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുത്ത ദിനമാണ് സെപ്റ്റംബർ 21. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രഞ്ച് രാജാക്കന്മാരുടെ ഏകാധിപത്യം അവസാനിപ്പിച്ചതായി വിപ്ലവ നേതാക്കൾ പ്രസ്താവന പുറപ്പെടുവിച്ചത് 1792 സെപ്റ്റംബർ 21. മണിപ്പൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് 1949 സെപ്റ്റംബർ 21. ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി പ്രഖ്യാപിച്ചത് 1949 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. മാൾട്ട ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1964 സെപ്റ്റംബർ 21.

0: ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗം റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് സ്ഥാപിതമായത് 1968 സെപ്റ്റംബർ 21 ബെർലിസ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. സ്വതന്ത്ര രാജ്യമായത് 1981 സെപ്റ്റംബർ 21. അർമേനിയ USSR നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1991 സെപ്റ്റംബർ 21. 1994 സെപ്റ്റംബർ 21 ഗുജറാത്തിലെ സൂറത്തിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമാക്കിയ പ്ലേഗ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കൊച്ചിൻ കലാഭവൻ എറണാകുളം ഫൈനാൻസ് ഹാളിൽ മിമിക്സ് പരേഡ് എന്ന കലാരൂപം ആദ്യമായി അവതരിപ്പിച്ചത് 1981 സെപ്റ്റംബർ 21.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കാൽക്കുലേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st UN പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75th ബിരുദദാന ചടങ്ങിൽ ദ്രൗപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മകുമാരികൾ സംഘടിപ്പിക്കുന്ന യുവത്വം വികസന ഭാരതത്തിന് രാഷ്ട്ര നിർമ്മാണത്തിന് ആന്തരിക ശക്തി ഉണർത്തുക പ്രചാരണ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജനസേവ ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനത്തിലൂടെയും സാമൂഹിക ശാക്തീകരണത്തിലൂടെയും പ്രകടമാക്കുന്ന ഈ പ്രതിബദ്ധത ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ PM കിസാൻ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം 3 തുല്യഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിക്കുന്ന PM കിസാൻ പദ്ധതി 2019 ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. 9,49,00,000 കർഷകർക്ക് ഇതുവരെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ PM കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം വകയിരുത്തി. വളം, വിത്ത്, മറ്റ് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാൻ കർഷകർക്ക് പദ്ധതി പ്രയോജനകരമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പദ്ധതിയുടെ പ്രയോജനം വനിതാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 1,05,000 കോടി രൂപ വനിതാ കർഷകർക്ക് നൽകിക്കഴിഞ്ഞു. പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ കർഷകർ.
1: അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 UNGA ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോക്ടർ ജയശങ്കർ പങ്കെടുക്കും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന അവസാനത്തെ പൊതുസഭാ സമ്മേളനമാണിതെന്ന് വ്യക്തമാക്കിയ ഗുട്ടറസ് അന്താരാഷ്ട്ര ചർച്ചകൾക്കും സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഇപ്പോൾ എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ മാസം 22 മുതൽ 28 വരെ ചേരുന്ന 81st UN പൊതുസഭാ സമ്മേളനത്തിൽ 193 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട 7th പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഊർജ്ജിത നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. ജൂലൈ 25 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയപരിധി ഈ മാസം 24 അവസാനിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ അനസ് യാസിനും മറ്റ് 2 പേരുമാണ് മരിച്ചത്. ഇടുക്കി വട്ടവടയിൽ ബാലകൃഷ്ണ പെരുമാൾ, ചിന്നമ്മാൾ എന്നിവരാണ് മണ്ണിടിച്ചിലിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ ടി കെ കോളനിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽ അഞ്ചുപേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായി പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ രാത്രി നിർത്തിവച്ചു. ഇന്ന് തിരച്ചിൽ തുടരും. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് ഇന്നലെ ഇവിടം സന്ദർശിക്കാനെത്തിയത്. അപകടസ്ഥലം മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിച്ചു. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, മുങ്ങൽ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ഇന്ന് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളതുശ്ശേരിയിലുണ്ടായ മണ്ണിടിച്ചിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൺലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണ്ണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. കോട്ടയം, വാഗമൺ, വെള്ളിക്കുളം, തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത

0: ഉണ്ടെന്നും തീക്കോയി, ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടങ്കമ്പൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാലിൽ ഉരുപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴമ്പള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിനു മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി, കോട്ടയം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്നതിനപ്പുറം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഡോക്ടർ ജി വിജയരാഘവനെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു 84-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെ നേരിടും. കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം രാവിലെ ആതിഥേയരായ ജപ്പാനെയും വനിതാ ടീം വൈകിട്ട് ബംഗ്ലാദേശിനെയും നേരിടും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ പാർത്ഥ് മാനെ, ഹിമാൻഷു ധില്ലൻ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ സ്കീറ്റ് വിഭാഗത്തിൽ ആനന്ദ്ജീത് സിംഗ് നരുക്ക, ഭൗതേവ് സിംഗ് ഗിൽ, മേരാജ് അഹമ്മദ് ഖാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബാഡ്മിന്റണിൽ ലക്ഷ്യസെന്നും ഇന്ത്യൻ പുരുഷ ടീമും ബംഗ്ലാദേശിനെ നേരിടും. വുഷുവിൽ 2 തവണ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ റോഷിബിന ദേവി 60 കിലോ സാന്താ വിഭാഗത്തിൽ മത്സരിക്കും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. സെബക് താക്രോയിലും സോഫ്റ്റ് ടെന്നീസിലും ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിനെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുകേഷും യഥാക്രമം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് പോളണ്ടിനോട് പരാജയം നേരിടേണ്ടി വന്നു. സാമൂഹ്യ വിരുദ്ധരുമായി നിയമവിരുദ്ധമായ ബന്ധം പുലർത്തിയതിന് അടൂർ എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നൽകിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81-ാമത് UN പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? പാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് എന്ന പ്രചാരണ പരിപാടിക്ക് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ കാലാവസ്ഥാ നടപടികളും ആഗോള സഹകരണവും ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: ക്ലൈമറ്റ് ചേഞ്ച് മാനവ അസ്തിത്വക്കെ അനേക സ്തരപ്പർ അസന്തുലൻ പൈദ കർത്താ ഹൈ. ബയോഡൈവേഴ്സിറ്റി ലോസ്, വാട്ടർ സ്ട്രെസ് ഓർ ലാൻഡ് ഡിഗ്രേഡേഷൻ ഇസേ ഗഹരായി സേ ജുഡേ ഹൈ. വാട്ടർ സ്ട്രെസ് വാലെ ക്ഷേത്രോ മേ ഫാർമ പോണ്ട്സ് സ്ഥാനീയ സമുദായക്കെ ലിയ അത്യന്ത ഉപയോഗി സിദ്ധ ഹോ സക്തേ ഹൈ. യേ നാ കേവൽ വർഷാ ജല കോ ക്ഷേത്രോ മേ രക്നേ കെ ലിയ ഓപേതു സിചായി കെ ലിയ സമയ പർ ജോൽ ഉപലബ്ധ കരാതേ ഹൈ. ഇൻസേ ഭൂജോൽ ഭി റീചാർജ് ഹോതാ ഹൈ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. ഈ മാസം 26 നടക്കുന്ന യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ബഹുമുഖ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിൽ 99th മഹാസമാധി ദിനാചരണം നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദിയാചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 5 ഒഴുക്കിൽപ്പെട്ടതായി വിവരം ലഭിച്ച നിലമ്പൂർ അമരമ്പലം പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 മരിച്ചു. കാണാതായ 4 തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: സന്തോഷത്തോടെ അവധി ആഘോഷിക്കാനെത്തിയവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുകിമറിയുന്ന സങ്കട കാഴ്ചയാണ് പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ കോട്ടപ്പുഴയിൽ ഇന്നലെ കണ്ടത്. അപ്രതീക്ഷിതമായാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. അപകടം നേരിൽ കണ്ട ചിലർ പാറകളിലും മരക്കൊമ്പുകളിലും കയറി നിന്നതും ഓടി രക്ഷപ്പെട്ടതും കൂടുതൽ ദുരന്തം ഒഴിവാക്കി. പുഴക്കരയിലുണ്ടായിരുന്ന മറ്റുള്ളവരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. വേനൽക്കാലത്ത് പോലും വലിയ ഉരുളം കല്ലുകൾ നിറഞ്ഞ കോട്ടപ്പുഴയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു.
0: പ്രദേശത്തെത്തിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഴമ്പിളി പാച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് അടിമാലിയിലെത്തും. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി ജനറൽ ടക്കെഹിറോ മൊറീറ്റയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരുമിച്ച് പറന്നു. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിരുന്നു. സൌദി അറേബ്യ

0: സൗദി വിഭാഗം നടത്തിയ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കി. ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണമെന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
1: കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ പിഎം കിസാൻ പദ്ധതി ആരംഭിച്ചത്. വളം, വിത്ത് തുടങ്ങി കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കാനും മൃഗപരിപാലനത്തിനും ഈ പദ്ധതി ഉപകരിക്കുന്നു. പദ്ധതിയിലൂടെ ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറി. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർക്ക് ഇതുവരെ 1,06,000 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. 2026-27 മുതൽ 2030-31 വരെ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 3,15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 വെള്ളി മെഡലുകൾ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ എലവേനിൽ വാളറിവൻ, വിദർശ വിനോദ്, സോനം മസ്കർ എന്നിവരടങ്ങുന്ന സംഘം വെള്ളി മെഡൽ സ്വന്തമാക്കി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും എലവേനിൽ വാളറിവൻ വെള്ളി നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ സുജിക തരിയൽ സിംഗപ്പൂർ താരത്തെ നേരിടും. ക്രിക്കറ്റിൽ സ്വർണമെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം നാളെ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. സമർഖണ്ഡിൽ നടക്കുന്ന 46th ചെസ് ഒളിമ്പ്യാഡിന്റെ 5th റൌണ്ടിൽ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും നിർണായക വിജയങ്ങൾ നേടി. എന്നാൽ വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരത്തോട് ആർ വൈശാലി പരാജയപ്പെട്ടു. വന്ദിക അഗർവാൾ, ദിവ്യ ദേശ്മുഖ്, കോനേരു ഹംപി എന്നിവർ മത്സരങ്ങൾ സമനിലയിലാക്കി. 2021 ജൂലൈയിൽ ഹൈതി പ്രസിഡന്റ് ജൊവേനേൽ മോയിസിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പ്രതികളെ ഞായറാഴ്ച അമേരിക്കയ്ക്ക് കൈമാറാൻ നടപടികൾ പൂർത്തിയായി. പ്രതികൾ ഫ്ലോറിഡയിൽ വിചാരണ നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3

NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അഞ്ചാം തീയതി അറിവിൻ്റെയും കരുണയുടെയും അമൃതവർഷം പൊഴിച്ച മഹാത്മാവ് ശ്രീനാരായണ ഗുരുദേവൻ ഭൗതിക ശരീരം വെടിഞ്ഞ് മഹാസമാധി പ്രാപിച്ചിട്ട് 98 വർഷങ്ങൾ തികയുന്നു. ആ പരിശുദ്ധ സ്മരണയ്ക്ക് മുന്നിൽ ആദ്യം തന്നെ പ്രണാമമർപ്പിക്കുന്നു. അജ്ഞതയുടെ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിലേക്ക് ആത്മീയതയുടെയും സമത്വത്തിൻ്റെയും ദിവ്യ വെളിച്ചം പകർന്നു നൽകിയ യുഗപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ മഹാത്മാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1856 ഓഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പകാലത്ത് തന്നെ തത്വചിന്തകളിലും ആധ്യാത്മിക കാര്യങ്ങളിലും പ്രത്യേകം താല്പര്യം പുലർത്തിയ അദ്ദേഹം സംസ്കൃതം, തമിഴ്, മലയാളം ഭാഷകളിൽ വലിയ പാണ്ഡിത്യം നേടി. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ നേരിട്ടറിഞ്ഞ അദ്ദേഹം പിന്നീട് ആത്മജ്ഞാനത്തിനായുള്ള തിരച്ചിലായി. തുടർന്ന് മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഠിനമായ തപസ്. അവിടെ നിന്ന് നേടിയെടുത്ത പരമമായ ആത്മീയ വെളിച്ചമാണ് പിന്നീട് ഒരു നാടിൻ്റെ ആകെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അന്നത്തെ കേരളം ജാതിഭേദങ്ങളാലും അനാചാരങ്ങൾ കൊണ്ടും വലഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. അതിനെതിരെ ആയുധങ്ങളെടുക്കാതെ അഹിംസയിലൂടെയും ആത്മീയതയിലൂടെയും ഗുരുദേവൻ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. 1888 അരുവിപ്പുറത്ത് അദ്ദേഹം നടത്തിയ ശിവപ്രതിഷ്ഠ ഒരു ചരിത്ര വഴിത്തിരിവായിരുന്നു. പൂജ ചെയ്യാൻ ബ്രാഹ്മണർക്ക് മാത്രമാണ് അവകാശമെന്ന നിലവിലെ ധാരണകളെ കാറ്റിൽ പറത്തി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അദ്ദേഹം അവിടെ കുറിച്ചുവെച്ചു. പിന്നീട് അമ്പലങ്ങളെക്കാൾ പ്രധാനം വിദ്യാലയങ്ങളാണെന്നും അമ്പലങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് വായനശാലകൾ വേണമെന്നും അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചു. കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠിച്ച് തന്നിലേക്ക് തന്നെ നോക്കുക, നിങ്ങളിലാണ് ദൈവം എന്ന വലിയ തത്വം ലളിതമായി സമൂഹത്തിന് കാട്ടിക്കൊടുത്തു. ലോകത്തിന് ഗുരുദേവൻ നൽകിയ ദർശനങ്ങൾ എന്നും പ്രസക്തമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്വാനം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതചിന്തകൾക്കതീതമായി മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശത്തിലൂടെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും മുന്നേറ്റത്തിനും വഴിതെളിച്ചു. വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. മഹത്തായ സാമൂഹിക പരിഷ്കർത്താവിനൊപ്പം തന്നെ അനുഗ്രഹീതനായ ഒരു മഹാകവി കൂടിയായിരുന്നു ഗുരുദേവൻ. തത്വചിന്തയെ തികച്ചും ലളിതമായും എന്നാൽ അതിഗഹനമായും അവതരിപ്പിച്ച നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചു. ആഴമേറിയ ചിന്തകളും ലളിതവും മനോഹരവുമായ ഭാഷയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ആത്മീയത, മനുഷ്യസ്നേഹം, സമത്വം, ആത്മജ്ഞാനം തുടങ്ങിയ ആശയങ്ങൾ വളരെ ലളിതമായി സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് കഴിഞ്ഞു. ആത്മോപദേശ ശതകം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ 100 ശ്ലോകങ്ങളിലൂടെ ആത്മജ്ഞാനം, മനുഷ്യൻ്റെ യഥാർത്ഥ സ്വരൂപം, ഏകതാബോധം തുടങ്ങിയ ആഴമേറിയ ആശയങ്ങളാണ് ഗുരുദേവൻ അവതരിപ്പിക്കുന്നത്. സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി സത്യത്തെ തിരിച്ചറിയണമെന്ന സന്ദേശമാണ് ഈ കൃതിയുടെ കാതൽ. ഗുരുദേവൻ രചിച്ച ദൈവദശകം ഏറ്റവും ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള 10 ശ്ലോകങ്ങളുള്ള പ്രാർത്ഥനാകൃതിയാണ്.

0: ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഈ രചന കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ലാളിത്യത്തിലാണ് രചിച്ചിരിക്കുന്നത്. 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വച്ച് ഗുരു രചിച്ച ജാതി നിർണയം എന്ന കൃതിയിലൂടെ ജാതിയെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ ഗുരുദേവൻ ചോദ്യം ചെയ്യുന്നു. മനുഷ്യരെ ജാതിയുടെ പേരിൽ വേർതിരിക്കുന്നതിന് പകരം എല്ലാവരിലും ഒരേ മനുഷ്യ സ്വഭാവമാണ് നിലനിൽക്കുന്നതെന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഗുരുവിൻ്റെ പ്രധാന ദാർശനിക കൃതികളിലൊന്നാണ് ദർശനമാല. 10 ദർശനങ്ങളിലൂടെ ആത്മാവ്, ലോകം, മായ, ജ്ഞാനം, പരമസത്യം തുടങ്ങിയ ആശയങ്ങളെ ഗുരുദേവൻ അവതരിപ്പിക്കുന്നു. അദ്വൈത ദർശനത്തിൻ്റെ ആഴം ലളിതവും കാവ്യാത്മകവുമായ ഭാഷയിൽ വ്യക്തമാക്കുന്ന കൃതിയാണിത്. അതുപോലെ അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാന ദാർശനിക കൃതിയാണ്. അദ്വൈതത്തിൻ്റെ ആശയങ്ങളും ആത്മാവും പരമസത്യവും തമ്മിലുള്ള ഏകത്വവും ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഗുരുദേവൻ്റെ ഈ കൃതികൾ വെറും സാഹിത്യ സൃഷ്ടികൾ മാത്രമായിരുന്നില്ല, മനുഷ്യനെ കൂടുതൽ അറിവിലേക്കും ആത്മബോധത്തിലേക്കും നയിക്കുന്ന ചിന്തകളുടെ അമൂല്യ സമ്പത്തായിരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സമാധി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ചിന്തകളെയും കൃതികളെയും പറ്റി നാം ഓർക്കുമ്പോൾ അത് വെറുമൊരു ഓർമ്മപ്പെടുത്തലാകാതെ നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല വെളിച്ചമായി അത് മാറട്ടെ. വർഗീയതയും ജാതി ചിന്തകളും മനുഷ്യർക്കിടയിൽ വീണ്ടും മതിലുകൾ പണിയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക് എന്നുമുള്ളതിനേക്കാൾ പ്രസക്തിയുണ്ട്. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ആ മഹാനുഭാവൻ്റെ തത്വചിന്തകൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. ഗുരുദേവൻ ശരീരമായി നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളും സന്ദേശങ്ങളും ഇന്നും നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗുരുദേവൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗുരുദേവ സ്മരണ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: நடா
1: ஒன் லாஸ்ட் டான்ஸ்.
0: ஓகேடா போடே.
2: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് കന്യാഞ്ച്, ശ്രീനാരായണ ഗുരു സമാധി ദിനം. ജനങ്ങൾക്കിടയിലെ ജാതി വിവേചനത്തിനെതിരെ പോരാടിയ കേരളത്തിലെ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമാണ് ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ മലയാള സാഹിത്യത്തിലും ദാർശനിക ചിന്തയിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്തോത്രങ്ങൾ, ഉദ്ബോധന കൃതികൾ, ദാർശനിക കൃതികൾ, തർജ്ജമകൾ, ഗദ്യകൃതികൾ തുടങ്ങിയ 5 വിഭാഗങ്ങളായിട്ടാണ് ഗുരുവിന്റെ കൃതികൾ സാധാരണയായി കാണപ്പെടുന്നത്. ഈ കൃതികൾ ഗുരുവിന്റെ സാമൂഹിക പരിഷ്കാര ചിന്തയും ആത്മീയ ദർശനവും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്നു. ഗുരുവിന്റെ മലയാളത്തിലെ ശ്രദ്ധേയമായ കൃതികളിൽ ദൈവദശകം, ആത്മോപദേശതകം, അദ്വൈത ദീപിക, ജീവകാരുണ്യ പഞ്ചകം, ശിവശതകം, സ്വാനുഭവഗീതി, ആത്മവിലാസം, ദൈവചിന്തനം മുതലായവ ഉൾപ്പെടുന്നു. ഇവയിൽ ദൈവദശകം ഗുരുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രാർത്ഥനാഗീതികളിൽ ഒന്നാണ്. ആത്മോപദേശ ശതകം ഗുരുവിന്റെ ദർശനത്തിന്റെ ചുരുക്കരൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.

ശ്രീനാരായണ കൃതികൾ എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കവിതാ സമാഹാരമല്ല, മറിച്ച് സാമൂഹിക പരിഷ്കാരവും ആത്മീയ ചിന്തയും ചേർന്ന വലിയ സാഹിത്യ പൈതൃകമാണ്. ഗുരുദേവന്റെ ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥന ഗീതമാണ് ദൈവദശകം എന്ന് പറഞ്ഞുവല്ലോ. ദൈവസ്മരണ, സമാധാനം, ഭക്തി, സർവമംഗളാശംസ എന്നിവ ഈ കൃതിയുടെ ആഴത്തിലുള്ള ആശയങ്ങളാണ്. ആത്മജ്ഞാനം, സ്വയം ശുദ്ധീകരണം, മോക്ഷമാണ്.

ശതകം എന്നിവയെക്കുറിച്ചുള്ള 100 ശ്ലോകങ്ങളുടെ സമാഹാരമാണ് ആത്മോപദേശ ശതകം. അദ്വൈത ദർശനത്തെ ലളിതമായി അവതരിപ്പിക്കുന്ന കൃതിയാണ് അദ്വൈത ദീപിക. ഒരേ സത്യത്തെ പല രൂപങ്ങളിൽ കാണുന്ന ദർശനമാണ് ഇതിന്റെ അടിസ്ഥാനം. ഗുരുദർശനത്തിന്റെ തത്വചിന്താപരമായ മുഖം വ്യക്തമാക്കുന്ന പ്രധാന കൃതിയാണ് ദർശനമാല. ജീവിതം, ആത്മാവ്, മോക്ഷം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ ഇതിലുണ്ട്. കരുണ, സ്നേഹം, ജീവജാലങ്ങളോടുള്ള സഹാനുഭൂതി എന്നീ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കൃതിയാണ് ജീവകാരുണ്യ പഞ്ചകം. ശിവഭക്തിയെ ആധാരമാക്കിയ ശ്ലോക സമാഹാരമാണ് ശിവശതകം. ഭക്തിയും തത്വചിന്തയും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന കൃതിയാണിത്. ശ്രീകൃഷ്ണ അല്ലെങ്കിൽ വാസുദേവ സ്തുതിയായി രചിച്ച 8 ശ്ലോകങ്ങളുടെ കൃതിയാണ് വാസുദേവാഷ്ടകം. ഭക്തിസാന്ദ്രമായ ശൈലിയാണ് ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത. ഭദ്രകാളിയെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങളുടെ കൃതിയാണ് ഭദ്രകാളിയാഷ്ടകം. ശക്തിയുടെ ആരാധനാഭാവം ഇതിൽ വ്യക്തമാണ്. ചിദംബരനാഥനെ സ്തുതിക്കുന്ന കൃതിയാണ് ചിദംബരാഷ്ടകം. സർവവ്യാപിയായ ദൈവത്തെ ഈ ശ്ലോകങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഗുരുവിനെ സ്തുതിക്കുന്ന രചനയാണ് ശ്രീനാരായണ സ്തവം. ഗുരുവിനെ ഒരു ആത്മീയ മാർഗദർശിയായും സാമൂഹിക നവോത്ഥാന നായകനായും അവതരിപ്പിക്കുന്നു. യോഗ ദാർശനിക ചിന്തകളുമായി ബന്ധപ്പെട്ട കൃതിയാണ് കുണ്ടലിനി പാട്ട്. കുണ്ടലിനി, ആത്മപരിശോധന, ആന്തരിക ഉണർവ് എന്നിവ ഈ കൃതിയുടെ പ്രധാന പ്രമേയങ്ങളാണ്. സ്വന്തം ആത്മാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ഗീതമാണ് സ്വാനുഭവഗീതി. നേരിട്ടുള്ള അനുഭവത്തിനും ആത്മബോധത്തിനും പ്രാധാന്യം നൽകുന്ന കൃതിയാണിത്. അറിവിന്റെ സ്വഭാവവും ആത്മീയ ബോധവും വിശദീകരിക്കുന്ന കൃതിയാണ് അറിവ്. വെറും പാണ്ഡിത്യത്തെക്കാൾ ഉള്ള അറിവിനാണ് ഇവിടെ പ്രാധാന്യം. ആത്മാവിന്റെ പ്രകാശവും അതിന്റെ ഉയർച്ചയും പ്രതിപാദിക്കുന്ന കൃതിയാണ് ആത്മവിലാസം. മറ്റുള്ളവർക്കുള്ള ഉപകാരമാണ് യഥാർത്ഥ ധർമ്മം എന്ന സന്ദേശം നൽകുന്ന രചനയാണ് പരോപകാര പ്രണവം. 5 ശ്ലോകങ്ങളടങ്ങിയ ചെറിയ ദാർശനിക കൃതിയാണ് 5 പഞ്ചകം. സംക്ഷിപ്തമായെങ്കിലും ആശയഗൗരവം ഇവിടെ കൂടുതലാണ്. തമിഴ് ക്ലാസിക്കായ തിരുക്കുറളിന്റെ ആശയങ്ങളെ മലയാള വായനക്കാർക്ക് സമീപിക്കാവുന്ന ഗുരുവിന്റെ സാഹിത്യബന്ധമായ സംഭാവനയായി തിരുക്കുറൾ പരിഭാഷ കാണാവുന്നതാണ്. സുബ്രഹ്മണ്യ ഭക്തി പ്രതിപാദിക്കുന്ന രചനയാണ് സുബ്രഹ്മണ്യാഷ്ടകം. ഭക്തി, ശരണാഗതി, ആന്തരിക ശക്തി എന്നിവയാണ് മുഖ്യ ആശയങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ ഭക്തി മാത്രമല്ല, സമത്വം, ആത്മജ്ഞാനം, കരുണ, അദ്വൈതം, സാമൂഹിക പരിഷ്കാരം എന്നിവയും നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇവയെ ഭക്തിഗാനങ്ങൾ എന്നതിലുപരി ഒരു ദാർശനിക സാമൂഹിക പൈതൃകമായും വായിക്കാവുന്നതാണ്. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്നേഹസ്പർശം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മേരി റാണി CJ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. സ്നേഹസ്പർശത്തിലൂടെ അവതരിപ്പിക്കുന്ന വസ്തുതകൾ യാഥാർത്ഥ്യമാണ്, എങ്കിലും സ്വകാര്യതയ്ക്ക് വേണ്ടി പേരുകളും സ്ഥലങ്ങളും സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ മേരി റാണി CJ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സ്നേഹം നിറഞ്ഞ പരിചരണവും കരുതലുമൊക്കെ രോഗാവസ്ഥയിലുള്ള ഓരോരുത്തർക്കും കിട്ടുന്ന ആശ്വാസവും ആത്മധൈര്യവുമാണ്. നമ്മളെ കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ ഒരാളുണ്ടാവുക എന്നുള്ളത് തീർച്ചയായും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു വയ്യായിക വരുമ്പോൾ. തീർച്ചയായും അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഓടിയെത്തി ഒരു സാന്ത്വനമായി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മുടെ സ്നേഹസ്പർശത്തിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു അനുഭവ കഥ ട്രീസയുടേതാണ്. നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ആ ഒരു ടീം ട്രീസയ്ക്ക് എങ്ങനെയൊക്കെയാണ് സഹായമായത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു അനുഭവ കഥയിലൂടെ. ട്രീസയും ഭർത്താവും, അവർക്ക് 2 പെൺമക്കൾ. ട്രീസയുടെ ഭർത്താവിന് കൊല്ലത്തെ മീറ്റർ കമ്പനിയിലായിരുന്നു ജോലി. ജോസുകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമായിരുന്നു ആ കുടുംബത്തിൻ്റേത്. വളരെ ദൈവഭക്തിയോടും പരസ്പര സ്നേഹത്തോടും കൂടിയാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. ജോസുകുട്ടിയുടെ സ്ഥിര വരുമാനത്തിൽ നിന്നുകൊണ്ടുള്ള അവരുടെ സന്തോഷ ജീവിതം അങ്ങനെ തുടർന്നു. മക്കൾക്ക് വിവാഹപ്രായമായി, അതുകൊണ്ട് തന്നെ കുറേയധികം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ജോസുകുട്ടിക്കും ട്രീസയ്ക്കും. അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ അന്വേഷിക്കുകയും രണ്ടുപേരുടെയും വിവാഹം മംഗളകരമായി നടത്തുകയും ചെയ്തു. മൂത്ത മകളെ അഞ്ചലിലും ഇളയ മകളെ കുണ്ടറയിലുമാണ് വിവാഹം ചെയ്തു വിട്ടത്. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നുപോയി. അവർക്ക് ഇരുവർക്കും മക്കളും പിറന്നു. അങ്ങനെയിരിക്കെ ട്രീസയുടെ കാലിൽ ഒരു ചെറിയ നീര് വന്നു. അവർ തലേന്ന് അഞ്ചലിലുള്ള അവരുടെ മകളുടെ വീട്ടിൽ പോയിരുന്നു. നല്ല വണ്ണമുള്ള ശരീരപ്രകൃതമായിരുന്നു ട്രീസയ്ക്ക്.

തൊട്ടടുത്തുള്ള ഒരു കുറുപ്പ് ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം രണ്ടു ദിവസത്തെ മരുന്ന് കുറിച്ചിട്ട് വീണ്ടും തന്നെ വന്ന് കാണുവാൻ നിർദ്ദേശിച്ചു. നീര് കുറഞ്ഞെങ്കിലും വലിയ മാറ്റമൊന്നും കണ്ടില്ല. കുറുപ്പ് ഡോക്ടർ അവരെ ടൗണിലെ ഒരു നെഫ്രോളജിസ്റ്റിന്റെ അടുക്കിലേക്ക് പോകുവാൻ നിർദ്ദേശിച്ചു. കിഡ്നി സംബന്ധമായ രോഗനിർണയം നടത്തുവാനായിരുന്നു അത്. ചില ടെസ്റ്റുകൾക്കും കുറച്ചു കൊടുത്തു. റിസൾട്ട് കാത്തിരുന്ന ട്രീസയ്ക്കും ജ്യൂസ് കുട്ടിക്കും അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. ക്രിയാറ്റിൻ കുറച്ച് കൂടുതലാണ്. ഡോക്ടർ മരുന്ന് കുറച്ചു കൊടുത്തു. ടെസ്റ്റുകളെല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കുവാനും ഡോക്ടർ നിർദ്ദേശിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ടുമായി അവർ വീണ്ടും ഡോക്ടറിനെ സമീപിച്ചു. ക്രിയാറ്റിൻ വീണ്ടും വളരെ കൂടുതലായിരിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗലക്ഷണമാകാം ക്രിയാറ്റിൻ കൂടാനുള്ള കാരണം. ഡോക്ടർ ട്രീസയെ ഡയാലിസിസിന് ഉപദേശിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ എന്ന നിർദ്ദേശവും നൽകി. കാര്യങ്ങൾ പെട്ടെന്ന് തലകീഴായി മറിയുന്നത് പോലെ തോന്നി അവർക്ക്. രണ്ടു മൂന്ന് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആഹാര ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ട്രീസയ്ക്ക് എന്തോ ഒരു മടുപ്പ് തോന്നി. ഇഷ്ടമുള്ള ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആ ഇടയ്ക്കാണ് അവരുടെ മൂത്ത മരുമകന് ഒരു ചെറിയ ചുമയും ശരീരവേദനയും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയത്. ഉടൻ തന്നെ ഡോക്ടറിനെ കണ്ടു. മരുന്നൊക്കെ കഴിച്ചു തുടങ്ങി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അസുഖം അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. അങ്ങനെയാണ് അയാൾ ഡോക്ടർ ബാലചന്ദ്രന്റെ അടുത്ത് എത്തുന്നത്. ഡോക്ടർ വളരെ സമയമെടുത്ത് എല്ലാ വിവരങ്ങളും തിരക്കിയതിനു ശേഷം RCCയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടുത്തെ പരിശോധനകളുടെ റിസൾട്ട് വന്നപ്പോഴാണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസറാണെന്ന് കണ്ടെത്തിയത്. കഷ്ടിച്ച് 35 വയസ്സുള്ള ഒരു വർഷം പ്രായമുള്ള കുഞ്ഞിന്റെ അച്ഛൻ. അയാൾ ഇതറിഞ്ഞ് മരവിച്ച പോലെയായി. ഈ വിവരം അറിഞ്ഞ് ട്രീസ വാവിട്ട് കരഞ്ഞു. അവർക്ക് അവരുടെ അസുഖം ഒന്നുമല്ലാതായി. അവരുടെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ട്രീസയും ജോസ് കുട്ടിയും വേവലാതിപ്പെട്ടു. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ വിഷമത്തിലിരിക്കവേ വിധി അവരോട് വീണ്ടും ക്രൂരത കാട്ടി. അവരുടെ രണ്ടാമത്തെ മകൾക്ക് ലങ്സിൽ ക്യാൻസറാണെന്ന് കണ്ടെത്തി. വല്ലാത്ത ക്ഷീണമായിരുന്നു ആദ്യ ലക്ഷണങ്ങൾ. നല്ല ചുമയും. ഒരു കുടുംബത്തിലെ 3 പേർക്ക് മാരകമായ അസുഖം. ജോസ് കുട്ടിക്ക് മറ്റ് യാതൊരു വഴിയുമില്ലാതെ ആയപ്പോൾ കിടപ്പാടം പണയപ്പെടുത്തി. ചികിത്സാ ചെലവിന് വേറെ ഒരു വഴിയും അദ്ദേഹം കണ്ടില്ല. ജീവിതം മുഴുവൻ അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ സ്വത്തായിരുന്നു അവർക്ക് ആ വീട്. അത് ഇപ്പോൾ പണയപ്പെടുത്തിയിരിക്കുകയാണ്. അയാൾ വല്ലാതെ തകർന്നു മാനസികമായിട്ട്. കാരണം തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയോർത്ത് അയാൾ മനസ്സുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആരോടാണ് തൻ്റെ സങ്കടമൊന്ന് പറയുക? സംസാരം പോലും തീരെ കുറവായ ഒരവസ്ഥ. ട്രീസയും പതുക്കെ അവളുടെ കിടക്കയിലേക്ക് ഒതുങ്ങിക്കൂടി. ആ ഇടയ്ക്കാണ് ജോസൂട്ടിയോട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ കുറിച്ച് ആരോ സൂചിപ്പിച്ചത്. അങ്ങനെയാണ് ജോസൂട്ടി ഞങ്ങളുടെ ക്ലിനിക്കിലെത്തുന്നത്. അദ്ദേഹം വല്ലാതെ ക്ഷീണിതനായിരുന്നു. പെട്ടെന്ന് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊരു കാര്യവുമില്ലാതെ ഒരു പ്രാവശ്യം കയർത്തു വരികയും ചെയ്തു. പിന്നീട് ഒരു കുട്ടിയെ പോലെ ഇരുന്ന് കരഞ്ഞു. അവൾക്ക് തീരെ വയ്യ സാറേ, ഒന്നും കഴിക്കുന്നുമില്ല, ശരീരം മൊത്തം ചൊറിച്ചിലാ, അതുകൊണ്ട് ഉറങ്ങുന്നുമില്ല, ചിലപ്പോൾ നിലവിളിക്കും, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പെൻഷനുമില്ല, മക്കളോടും ഒന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അയൽക്കാർ എന്നെ കാണുമ്പോൾ തന്നെ കഥ കടക്കുകയാണ്. ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. മരുന്നിന് മാത്രം 30,000 രൂപ എല്ലാ മാസവും വേണം. വീട് പണയം വെച്ച് കിട്ടിയ പൈസയെല്ലാം തീർന്നു. ഇപ്പോൾ ബാങ്കുകാരും വീട്ടിൽ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇനി വിൽക്കാനും ഒന്നുമില്ല. ഞങ്ങൾ അദ്ദേഹത്തെ കേട്ടു. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. പലർക്കും അതാണ് വേണ്ടത്, അവരെ കേൾക്കാൻ ഒരാൾ. പക്ഷേ ഇപ്പോൾ കിട്ടാത്തതും അതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ട്രീസയുടെ പേര് രജിസ്റ്റർ ചെയ്തു. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ജോസൂട്ടിയുടെ വീട്ടിലെത്തി. ഡോക്ടർ ട്രീസയുടെ കുശലാന്വേഷണമൊക്കെ നടത്തി. കാര്യങ്ങളൊക്കെ ഇങ്ങനെയെല്ലാം മെല്ലെ ചോദിച്ചറിഞ്ഞു.
ട്രീസയുടെ ഏറ്റവും വലിയ

0: ബുദ്ധിമുട്ട് ശരീരം മുഴുവനുമുള്ള ചൊറിച്ചിലായിരുന്നു. അതുകൊണ്ടുള്ള ഉറക്കക്കുറവും ഉണ്ടായിരുന്നു. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ക്ഷീണവും. അപ്പോഴാണ് ജോസുകുട്ടി പറഞ്ഞത്, ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നത് വളരെ ചുരുക്കം ദിവസങ്ങളിലാണ് ഡോക്ടറെ, അതിനൊരു മരുന്ന് തരണേ. ട്രീസ പെട്ടെന്ന് ഡോക്ടറിനോട് പറഞ്ഞു,
1: ആ മരുന്ന് വേണ്ട ഡോക്ടറെ, ഞാനത് കഴിക്കത്തില്ല.
0: ഡോക്ടറിനെ അത് ആശ്ചര്യപ്പെടുത്തി. ഡോക്ടർ ട്രീസയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും മുറിയിൽ നിന്നും പുറത്തു മാറി നിന്നു. ഒരു 10 മിനിറ്റ് ശേഷം ഡോക്ടർ മുറി തുറന്നു. ജോസുകുട്ടി അകത്തേക്ക് വിളിച്ചു. ജോസുകുട്ടിയോട് പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. കുഴപ്പമൊന്നുമില്ല, ഡയറ്റ് അനുസരിച്ച് കഴിക്കാനുള്ളതൊക്കെ ട്രീസ കഴിക്കും, ടോയ്ലറ്റിലും പോയിക്കോളും. ജോസല്ലേ ഇതൊക്കെ മാറ്റി വൃത്തിയാക്കേണ്ടത്. അത് ജോസിനെ കൊണ്ട് ചെയ്യിക്കാൻ ട്രീസയ്ക്ക് ഒരുപാട് വിഷമം. അതുകൊണ്ടാ മനഃപൂർവ്വം ആഹാരം കുറച്ചതും ടോയ്ലറ്റിൽ പോക്ക് കുറച്ചതും. ജോസുകുട്ടി ഇത് കേട്ട് വാവിട്ട് കരഞ്ഞു. അദ്ദേഹം ട്രീസയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും ഒത്തിരി വിഷമത്തോടെ കരഞ്ഞെങ്കിലും, നിനക്ക് ഞാനുണ്ട് എന്തിനും എന്ന് പറഞ്ഞ് ട്രീസയെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. എത്ര ബുദ്ധിമുട്ടിലും അവരുടെ സ്നേഹത്തിനും ഒരിളക്കവും തട്ടിയിരുന്നില്ല. ഞങ്ങൾക്കും അതൊരു പാഠമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങിപ്പിരിയുന്ന ഈ കാലത്ത് ജോസ് ട്രീസ ദമ്പതികൾ കാണിച്ചു തരുന്ന ഈ സ്നേഹം, അവിടെയാണ് ഈശ്വര സാന്നിധ്യം തോന്നിയത്. അവർക്ക് വേണ്ടുന്ന ഞങ്ങളുടെ പക്കലുള്ള മരുന്നുകളും ഡയപ്പേഴ്സും എല്ലാം നൽകി ഞങ്ങൾ അടുത്ത പേഷ്യൻറ്റിനെ കാണാൻ പോയി. പക്ഷേ മനസ്സിലൊരാശ്വാസമായിരുന്നു അവിടെ നിന്നിറങ്ങുമ്പോൾ, കാരണം അവരുടെ പരസ്പര സ്നേഹത്തിൻ്റെ ആഴക്കൂടുതൽ കണ്ടപ്പോൾ. നമ്മളെപ്പോഴും പറയാറുണ്ട്, പവിത്രമായ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. പലരുടെയും ജീവിതത്തിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരിടവും അതാണ്. മാതൃകയാക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നു. അതുകൊണ്ട് തന്നെയാവാം പലപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ജോസൂട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ കുടുംബസ്നേഹമാണ് നമ്മൾ കേട്ടത്. ഭാര്യയുടെ പിണക്കവും ഇണക്കവും ദേഷ്യവും വഴക്കുകൂടലും എല്ലാം ചേരുമ്പോൾ മാത്രമല്ല, വയ്യായികയിലും ജോസൂട്ടി അവരെ ചേർത്ത് പിടിക്കാൻ, ആത്മവിശ്വാസവും ധൈര്യവും കൊടുക്കാൻ കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു മാതൃകയാക്കിയെടുക്കാൻ തോന്നുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ വിജയവും അതുതന്നെയാണ്. ട്രീസ ജോസുകുട്ടിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ടോയ്ലറ്റിൽ പോലും പോകാതിരുന്നത്. പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണ് എന്നുള്ള ഒരു തെളിവാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ആ ഒരു ടീം വഴി അവരുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ കൂടുതൽ അടുപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു അനുഭവകഥ കേൾക്കുമ്പോൾ. നമുക്കും നമ്മുടെ സമൂഹത്തിലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ വന്നു പോകാറുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യാൻ ഇതുപോലെയുള്ള അനുഭവകഥകൾ നമുക്കും മാതൃകയാക്കാം. പ്രിയ ശ്രോതാക്കൾക്കും തീർച്ചയായും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ടീമിൽ പങ്കാളികളാകാൻ, അതുപോലെ അശരണരായവർക്ക് ഒരാശ്വാസമേകുവാനും അല്ലെങ്കിൽ സഹായഹസ്തവുമായി വരുവാനും എങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു, അതിനായി റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസായ തിരുമുല്ലവാരം ലയൺസ് സെന്ററിലോ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. 8848555785. മറ്റൊരു അനുഭവകഥയുമായി തീർച്ചയായും അടുത്തയാഴ്ച ഞാൻ എത്തുന്നതായിരിക്കും. യാത്രകൾ ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല, പറയാൻ അനുഭവകഥകളും. ഇന്ന് സ്നേഹസ്പർശത്തിൽ നിന്നും നിങ്ങളോട് ഞാൻ വിട പറയുന്നു. മേരി റാണി സി ജി.
2: ഇതുവരെ കേട്ടത് സ്നേഹസ്പർശം. അവതരണം മേരി റാണി സി ജെ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഏകോപനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, കൊല്ലം.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. അടിപൊളിയായിട്ട് നമ്മളിതാ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഓണേ സീറ്റിൽ ആരൊക്കെയാണ് എന്നറിയണ്ടേ? ഞാൻ ആതിരയാണ്, എന്നോടൊപ്പം ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി
1: ഞാൻ രജനി ഗിരീഷ് ആണ്.
0: അപ്പൊ നമ്മളിങ്ങനെ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഞാനിങ്ങനെ ഒരു ലിസണറിനെ പോലെ സത്യം പറഞ്ഞാല് ഒരുപാട് വെറൈറ്റി എന്താ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രജനി ചേച്ചിയാണ് ഇന്ന് ഓണെയറിൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല നിങ്ങളും ചേർന്നതാണ് ഈ ഒരു ലൈവ് ചാറ്റ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848558785. സമയം 10 മണി കഴിഞ്ഞു 9 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സെപ്റ്റംബർ 21 എന്ന് പറയുന്നത്.
1: സെപ്റ്റംബർ 21 തിങ്കളാഴ്ചയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭദിനം നേരുകയാണ്. ഇന്ന് എല്ലാവരും നല്ല നല്ല തിരക്കുകളിൽ ഓഫീസിലേക്കും ഓരോരോ സ്ഥലത്തേക്കും ഒക്കെ ജോലി സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള എല്ലാ എംപ്ലോയീസും ഇങ്ങനെ റോഡിൽ തിരക്കിട്ട്, പ്രത്യേകിച്ച് തിങ്കളാഴ്ച അങ്ങനെയാണല്ലോ. അപ്പം ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ഓഫീസുകളൊക്കെ അവധിയായതുകൊണ്ട് ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ അവരൊരു ലേസി ആയിട്ട് ഇന്നൊരു ഒരു ടൂർ മോഡിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഗുരു സമാധിയാണ്. നിത്യമായ അറിവിൻ്റെ ആത്മസ്വരൂപതയിലേക്കുള്ള ധ്യാനമാകട്ടെ ഈ മഹാസമാധി ദിനാചരണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അറിവിൻ്റെ ധ്യാനമായി നമ്മുടെ ഗുരു ശ്രീനാരായണ ഗുരു തൻ്റെ ചെയ്തികൾ ഓരോന്നും എങ്ങനെയാണ് നിർവഹിക്കുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് അത് ആചരിക്കേണ്ടതെന്നും ഗുരു നിത്യജീവിതത്തിൽ കൂടി നിദർശനമായി നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മഹാസമാധി ദിനം. ഈ ഒരു രംഗത്തിൻ്റെ വിപുലീകരണമായിട്ടാണ് ഏകമതം, ഏക ദൈവം, ഏക ദർശനം എന്നൊക്കെ നമ്മുടെ ഗുരു പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ശുഭചിന്തയായിട്ട് നമുക്ക് ഗുരുവിൻ്റെ വാക്കുകൾ തന്നെ എടുക്കാം. എത്ര വെളിച്ചം പുറമേ കാണിച്ചാലും അകം ഇരുട്ടിലാണെങ്കിൽ എന്ത് നേട്ടം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതൊരു വലിയ, നമുക്കത് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇന്ന് ഈ ലൈവിൽ മൊത്തം പറയേണ്ടി വരും അല്ലേ?
0: അതെ.
1: എത്ര വെളിച്ചം പുറമേ, നമ്മൾ പുറമേ വെളിച്ചം പകർന്നുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഇരുട്ട് ആത്മാവിൽ, നമ്മുടെ ഉള്ളിൽ ഇരുട്ടാണെങ്കിൽ അത് കൊണ്ട് ഒരർത്ഥവും ഇല്ല എന്നാണ് പറയുന്നത്. അതിൽ ഒന്ന് ജ്ഞാനം വരാം, അറിവ് വരാം അല്ലേ? ആത്മാവിൽ അറിവ് നൽകുന്ന ആ അറിവിൻ്റെ ദർശനം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഇത് ഇരട്ടിക്കുന്നതെന്ന് പറയാം. അടുത്തതൊന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ നന്നാവണം, പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം എന്നുള്ളതാണ്. മാക്സിമം ഒരു വ്യക്തി പാലിക്കേണ്ട ഒരു ഒരു കൃത്യതയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. അതിനെ മനുഷ്യൻ പ്രവൃത്തി, നമ്മൾ എപ്പോഴും പ്രവൃത്തി നന്നാവാതെ നമ്മുടെ വാക്കുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറയും അല്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, പലരും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പല രീതിയിൽ, ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം സജീവമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും വീടുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ഒന്ന് ഒതുങ്ങും. നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പ്രാവർത്തികമാക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലതും
1: അല്ലേ?
0: തീർച്ചയായിട്ടും പ്രവൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ കാര്യം ഇരിക്കുന്നത്. അത് വാക്കുകളിലൂടെ മാത്രമല്ല എന്ന് നിരവധി പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ നവോത്ഥാന നായകരിൽ പ്രധാനി തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് എടുത്തു പറയാം അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും അദ്ദേഹം ആ ഒരു വാക്കുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരുന്ന ഒരു വ്യക്തി തന്നെയാണ്.
1: ഒരു വ്യക്തിയുടെ ശുദ്ധത, വ്യക്തിക്ക് ശുദ്ധി കൈവരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിത്യമായ ആ ഒരു പ്രവൃത്തിയിലൂടെ, അത് സത്പ്രവൃത്തികളിലൂടെ, പരോപകാരം ചെയ്യുക, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സത്യം കാത്തു സൂക്ഷിക്കുക. അതായത് നിത്യമായി നമ്മോട് കളവ് പറയുന്ന ഒരാളോട് നമുക്ക് അറപ്പാണ് തോന്നുന്നത് അല്ലേ? അപ്പം നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില വ്യക്തികളൊക്കെ നിലനിൽപ്പിന് വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരാം. പക്ഷേ വ്യക്തി ശുദ്ധതയില്ലായ്മ, നമുക്ക് എപ്പോഴും അത് ഭയങ്കരമായി ഫീൽ ചെയ്യുന്നത്, നമ്മോടൊപ്പം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളെ ചതിച്ചു അല്ലെങ്കിൽ അത് കളവ് പറഞ്ഞു നമ്മളോട് നിരന്തരം കളവ് പറയുകയാണെന്ന് കണ്ടാൽ ആ വ്യക്തിയുടെ ശുദ്ധത, ആ വ്യക്തി പിന്നെ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും എന്തുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ വ്യക്തി അവിടെ പൊലിഞ്ഞു പോവുകയാണ്. അപ്പം വ്യക്തിത്വത്തിൻ്റെ, പേഴ്സണാലിറ്റിയുടെ ഭാഗമായി അത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അദ്ദേഹം പറഞ്ഞത്, അഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ക്ഷേത്ര നിർമ്മാണങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക്

0: വിശ്വാസം കുറഞ്ഞു വരികയാണ്. അമ്പലം കെട്ടാൻ പണം ചിലവഴിച്ചത് ദുർവ്യയമായി എന്ന് പിന്നീട് പലർക്കും തോന്നാൻ ഇടയുണ്ട്. കാലത്തിന് അത്രമാത്രം മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തൽക്കാലം ക്ഷേത്രം വേണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളൊന്നും കേൾക്കില്ല എന്നും നിർമ്മാണം എന്താണ് നിർബന്ധമായും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കണം, വിദ്യാലയങ്ങൾ ഉണ്ടാകണം, പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം, പണം പിരിച്ച് പള്ളിക്കൂടങ്ങൾ കെട്ടണം, ഉത്സവങ്ങൾ നിർത്തണം എന്നൊക്കെയാണ്. എത്രയോ വലിയൊരു ദർശനമാണ് സ്വാമി നമ്മളോട്, ഗുരു നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചത്. നമ്മളൊക്കെ കാണുന്നത് ഈ ധൂർത്തിൻ്റെ ഉത്സവ ധൂർത്തിൻ്റെ അമ്പലങ്ങളായാലും അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുമ്പോൾ ഇപ്പോൾ മത്സരമാണ് കരക്കാരൊക്കെ. അപ്പം നമുക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ധൂർത്തിച്ചിരി കൂടിപ്പോയില്ലേ, ഇത്രയേറെ പണം ചിലവഴിച്ച് മത്സരമാണ്. ഒരു 10 കരക്കാരുണ്ടെങ്കിൽ ആ 10 കരയിലുമുള്ള ആൾക്കാർ ഇങ്ങനെ, അതായത് ഒരു മത്സര ബുദ്ധിയോടുകൂടി ഉത്സവങ്ങൾ ഇങ്ങനെ അവരെ ആഘോഷമാക്കി മാറ്റുമ്പോൾ ചിലപ്പോഴൊക്കെ ആതിരെ നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ ഏതെങ്കിലും പാവങ്ങൾക്ക് സഹായം. അത് ഗുരു എത്ര മുന്നേ അത് പറഞ്ഞു വെച്ചു,
1: കാലങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി അന്നേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്നും ഇപ്പൊ പറയുന്ന പോലെ തന്നെ നിറം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആഘോഷങ്ങൾക്ക് നിറം കൂടണം, ഉത്സവങ്ങൾ. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ബഡ്ജറ്റിന്റെ സ്കെയിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മാറണമെന്ന് നമുക്ക് ആഗ്രഹിക്കാമെന്ന് മാത്രം അല്ലേ?
0: അതെ,
1: തീർച്ചയായിട്ടും. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു സമാധി ദിനമായ ഇന്ന് കൊല്ലത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് നിരവധി ആഘോഷങ്ങളാണെങ്കിലും ഉപവാസ യജ്ഞങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. കൊല്ലത്തും ശാരദാമഠത്തിലെ സമാധി ദിനാചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
0: അതെ. അപ്പം ഗുരുദേവൻ മരണം എന്നത് സത്യമല്ലെന്നും ജനനം സത്യമല്ല, ജനനത്തിനും മരണത്തിനും ഇടയിലുമുള്ള ജീവിതവും സത്യമല്ല എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. എന്തിനേറെ മനുഷ്യന്മാർ ദേവന്മാർ തുടങ്ങിയവരൊന്നുമില്ല, ഇതെല്ലാം ഒരൊറ്റ ആത്മസത്യത്തിൽ പ്രതീകമാകുന്ന രൂപങ്ങളും അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ഭാഗങ്ങളും മാത്രമാണ്. ഇവയുടെ എല്ലാം ഉണ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മഹാസമാധി ദിനമായ ഇന്ന് ഈ ഒരു ഗുരുസമാധിയിൽ പോയിട്ടുള്ള എല്ലാവർക്കും, എല്ലാവരും ഇങ്ങനെ ദർശനത്തിനായി പോകും. അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉപദേശം നൽകിയ ഗുരുദേവ, നിന്റെ തിരുമൊഴികൾ ജയിക്കട്ടെ, നിന്റെ വെളിച്ചം നയിക്കട്ടെ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാമല്ലേ? നല്ല ഈ ഒരു ഈ ദിവസം എല്ലാവർക്കും ഒരു പ്രാർത്ഥനയുടെ ദിനമാകാനും. കന്യാഞ്ചി ഇന്ന് ഒരുപാടിടങ്ങളിൽ ആഘോഷമൊക്കെയാണ് അല്ലേ, പായസവും ഒരുപാട് കാര്യങ്ങളൊക്കെ മധുരങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നു. അപ്പം ആ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിശേഷം.
1: തീർച്ചയായിട്ടും ഒരുപാട്, അതായത് വാക്കുകളിലൂടെ ഇന്നും നമ്മിൽ നിലനിൽക്കുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെത് ആഘോഷം എന്നതിലുപരി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്താനും അത് പ്രാവർത്തികമാക്കാനും ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. അതിനുശേഷം നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും അയക്കേണ്ടത്. വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ? നമ്മുടെ ശ്രോതാക്കളെല്ലാം ഇങ്ങനെ രാവിലെ തന്നെ ഈ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിനകത്തൊക്കെ മാറ്റി നമുക്കൊന്ന് സ്മൂത്തായിട്ട് ഇതാ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അതിനുള്ളൊരു ട്രിക്കി എലമെൻസ് ആയിട്ടൊക്കെ നമ്മൾ എത്തുന്നതാണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് നല്ല പാട്ടുകളിലൂടെ എങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ രജനി ഗിരീഷ്.
1: അപ്പോൾ എന്തായാലും ഓൺ എയറിൽ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കും അല്ലേ. നല്ലൊരു പാട്ട് കേട്ടു ഇന്ന്, വളരെ മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരുപാട് എന്താ പറയുക, വാക്യങ്ങളിലൂടെ നിലനിൽക്കുന്ന ഏറ്റവും മഹാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ
2: സമാധി
1: കൂടിയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു വേർഡ്, അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിലും നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് പരാജയപ്പെടുന്നതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു
2: കൊട്ടേഷൻ എന്നുള്ള വാക്യവും കൂടെ നമുക്ക് ഓർത്തു പോകാം. അപ്പൊ നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന് നമുക്ക് കുറെ അപ്ഡേറ്റ്സ് ഉണ്ട്.
1: തീർച്ചയായിട്ടും നമ്മൾ ഒരു കടുത്ത ചൂട് ആ ഒരു പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലൈവിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ചൂടാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയും. നമ്മൾ തന്നെയും ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി, പിന്നീട് അത് റിലേറ്റഡ് ആയിട്ട് രാത്രി സമയങ്ങളിൽ കറണ്ട് കട്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിസന്ധികളിലൂടെ എല്ലാം നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിനൊരു ശമനം എന്ന രീതിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ ഉണ്ടാവണം അല്ലെങ്കിൽ മഴ സംഭവിക്കുമെന്നുള്ളൊരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.
2: പക്ഷേ
1: അതിപ്പോ കടുത്ത മഴയിലേക്ക്, അത് മഴക്കെടുതിയിലേക്ക് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സംസ്ഥാനത്ത് 6 മരണങ്ങളായിട്ട് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമുക്കൊരു വിഷമമുണ്ട്. ഇപ്പൊ പ്രകൃതിയുടെ ഒരു നമുക്ക് വേണ്ടിയിട്ട് മഴയും അല്ലെങ്കിൽ ചൂടും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാലാവസ്ഥ വളരെ കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതിലധികം ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അല്ലേ.
2: ഈ ഒരു അപ്രതീക്ഷിത മഴയിൽ, മലവെള്ള പാച്ചിലും ഒക്കെ, മണ്ണിടിച്ചിൽ, 6 മരണമാണ്, 4 പേരെ കാണാതായി. കടുത്ത ചൂടിനിടെ പെയ്ത ഈ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മഴവെള്ള പാച്ചിലും മണ്ണിടിച്ചിലും ഒക്കെ സംസ്ഥാനത്ത് 6 മരണമാണ്, 4 പേരെ കാണാതായി. കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലൊക്കെയാണ് ഈ അപകടമുണ്ടായത്. അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ മരിച്ചവരും കാണാതായവരും ഒക്കെ അപ്രതീക്ഷിത മഴ. അപ്പം നമ്മുടെ ഈ ടൂറിനൊക്കെ പോകുന്ന ഇടുക്കിയിലും മൂന്നാറിലും ഒക്കെ പോകുന്നവർക്ക് നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ ഇതിലൊക്കെ ഒന്ന് അലേർട്ട് ആയി ഇരിക്കുന്നത് വളരെ നല്ലതാണല്ലേ.
1: അതെ, തീർച്ചയായിട്ടും എല്ലാവരും അത് ആ ഒരു നമ്മുടെ കേരളത്തിൽ തന്നെ അത് വിവിധ ഭാഗങ്ങളിലുള്ള ശ്രോതാക്കൾ നമുക്കുണ്ടല്ലേ. അപ്പം എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു അപ്ഡേഷനാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു എന്താ പറയുക, ജലനിരപ്പ് ഉയരുന്നത് കാരണം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രദേശങ്ങളിലെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, അലേർട്ടുകളും ആ നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ച് പ്രോപ്പറായിട്ട് പോകുക എന്നുകൂടി പറയാണ്. ഇപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി മഴ വരൂ മഴ വരൂ എന്ന് പറഞ്ഞപ്പോൾ അതികഠിനമായ മഴയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക എന്ന് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 21 ഒരുപാട് പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് നമുക്ക് ഇനി പറയാനുള്ളത് അല്ലേ.
2: അതെ, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്, ലോക സമാധാനത്തിൻ്റെ ദിനമാണ് ഇന്ന്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഗ്ലോബൽ സോളിഡാരിറ്റി, അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും അല്ലേ. ആ അത് ഗ്ലോബൽ സോളിഡാരിറ്റി ഫോർ ബിൽഡിങ് എ പീസ്ഫുൾ എന്ന് നമ്മൾ വിചാരിക്കും. പീസ്ഫുൾ സിറ്റുവേഷൻ ഇൻ ദ വേൾഡ്, അതൊരു പീസിൻ്റെ വേൾഡ്. ലോക സമാധാന ദിനമായി ഈ യുദ്ധവും ഈ കൊടുതി ഈ കെടുതിയും ഒക്കെ നമുക്ക് വരുത്തിയ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളാണല്ലേ. അപ്പം സമാധാനം അതല്ലേ എല്ലാം എന്ന് പറയും. അങ്ങനെ സമാധാനം എന്ന ഈ 4 അക്ഷരമുള്ള ഈ ഒരു വാക്കിൻ്റെ വിലയും മൂല്യവും പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയുകയില്ല അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പം സമാധാനം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഒരു വ്യക്തിക്ക് ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ സമാധാനമാണ്. ലോക സമാധാനം ഒരു വ്യക്തിപരമായിട്ടുള്ള എല്ലാ രീതിയിലും സമാധാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു.
2: ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോഴും ഒടുങ്ങുമ്പോഴും എല്ലാം സമാധാനത്തോടെ തുടങ്ങണം, സമാധാനത്തോടെ അവസാനിക്കണം എന്ന് നാം എപ്പോഴും ചിന്തിച്ചു പോകുന്നത് അതൊരു നമുക്ക് എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു ദിനാചരണവും പ്രാധാന്യവും നോക്കുമ്പോൾ 1981 ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലിയാണ് ഈ ഒരു ദിനാചരണത്തിൽ ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ഇത് 2001 മുതൽ സെപ്റ്റംബർ 21 ഇത് അഹിംസയുടെയും വെടിനിർത്തലിൻ്റെയും ദിനമായി ആചരിക്കാനൊക്കെ തീരുമാനിച്ചു. അതായത് വെള്ളപ്രാവും ഒലിവുമരത്തിൻ്റെ ചില്ലയുമാണ് രാജ്യാന്തര തലത്തിൽ സമാധാനത്തിൻ്റെ പ്രതീകം. വെള്ളരിപ്രാവിനെ പറത്തിയല്ലേ, നമുക്കത് അങ്ങനെയാണ്. നമുക്ക് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തിനുള്ള ആ ഒരു വിഖ്യാത പീസ് ബെൽ മുഴക്കിയാണ് ഈ ദിനത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. എനിക്ക് ഇന്ന് തോന്നിയത് സമാധാനത്തിനായി നിലകൊണ്ട കുറേ പെൺകുട്ടികളുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ മലാല യൂസുഫ് അലി അല്ലേ, പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു ഭീകരവാദത്തിനെതിരെ ശബ്ദമുയർത്തിയവൾ, തോക്കിൻമുനയെ ഭയക്കാതെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ട മലാലയ്ക്ക് 2014 സമാധാനത്തിനുള്ള നൊബൈൽ പുരസ്കാരം ലഭിച്ചു. അന്ന് അവൾക്ക് 17 വയസ്സായിരുന്നു. അപ്പം ആ മലാലയെക്കുറിച്ച് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അങ്ങനെ കുറേയധികം വ്യക്തിത്വങ്ങളുണ്ട്, വിഖ്യാതങ്ങളായ ചരിത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കുറേ സ്ത്രീകളെന്ന് മാത്രം നമ്മൾ പറയുന്നില്ല, എല്ലാവർക്കും. അപ്പം അങ്ങനെയുള്ള സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും, അതിന് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, നമുക്ക് എനിക്ക് സമാധാനം വേണം.
1: ഇപ്പോൾ ഒരു ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മെയിനായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ കുടുംബം വേണം, കുട്ടികൾ, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം, നല്ലൊരു പാർട്ണർ, എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, എല്ലാത്തിനും വേണ്ടിയിട്ട് ഓട്ടത്തിനിടയ്ക്കും മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണ് അല്ലേ. അതില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല.
2: നിരന്തരമായി നമ്മയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. പേഴ്സണൽ ലൈഫിലുണ്ടാവാം, ഒഫീഷ്യൽ ലൈഫിലുണ്ടാവാം, രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ നിലകൊള്ളുന്ന എല്ലാ വ്യക്തികൾക്കും സമാധാനമില്ലായ്മ അവരുടെ മനസ്സിനെ അലട്ടുന്ന വലിയൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അസമാധാനത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് നമ്മിലേക്ക് വന്നിറങ്ങുന്ന എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഒരു കരുതലോടെ സമീപിച്ചാൽ, കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് നമ്മുടെ സമാധാനമാണ് വലുത് എന്ന് നമ്മുടെ

0: പേഴ്സണൽ സമാധാനത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്ന എല്ലാവരും, നമ്മളിങ്ങനെയൊക്കെ പറയെങ്കിൽ ലോക സമാധാനം നമുക്ക് ആവശ്യമാണെങ്കിലും പീസ് ഓഫ് മൈൻഡിൽ നമ്മളൊരു വ്യക്തി ഇരിക്കുക എന്നുള്ളത്, അത് ഒരു ബോധത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ അതൊക്കെ ഒരു വലിയ വെളിച്ചമായി നമ്മിലേക്ക് വരട്ടെ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഇങ്ങനെ പറത്തിവിട്ടുകൊണ്ട് ഇന്ന് ഈ ലോക സമാധാന ദിനം
1: നമ്മൾ ആഘോഷിക്കണം. അപ്പം എല്ലാവർക്കും സമാധാനം അല്ലേ, സമാധാനമായിട്ടിരിക്കുക എല്ലാവരും, വളരെ എന്താ പറയുക, അതാണ് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഓരോ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വനജാമ മെസ്സേജ് അയച്ചിരിക്കുന്നു, സാന്ത്വനം കുടുംബത്തിലെ റേഡിയോ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ച ഒരു നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിമാലിക്കാർക്ക് സുഖമാണോ, എൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം അടിമാലിക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതുപോലെ മായ തിരുമുല്ലാവാരം മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇന്ന് ഗുരുദേവൻ്റെ സമാധി ദിനമാണല്ലോ, പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ഗാനം കൂടി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദരിക്കും രജനിക്കും സുഖമല്ലേ, യെസ് നമ്മൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ മായച്ചിക്കും അടിപൊളിയായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും രതീഷ് അടിമാല രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് നേരാണ്. സനോജ് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും സനോജ് രാവിലെ തന്നെ നല്ലൊരു ദിവസം കൂടി നേരാണ്.
0: മധുരവും കൂടെ തന്നതാണ്.
1: അപ്പോൾ അതുപോലെ തന്നെ മൻസൂർ ചേട്ടനും സമാധി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം ഒരു കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഗുരുദേവൻ്റെ ഈ ഒരു രീതിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ സമാധാന ദിനം, നാഷണൽ അന്താരാഷ്ട്ര സമാധാന ദിനം കൂടിയാണ്, അതും നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവസം തന്നെ ഈ ഒരു ഡേ വരും, അതിനൊരു പ്രാധാന്യം ഇരട്ടിക്കുന്നു എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളെല്ലാം വളരെ എന്താ പറയുക, നമ്മളിങ്ങനെ കടുകെട്ടിയുള്ള അല്ലെങ്കിൽ വിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചെറിയൊരു ട്രിക്കി എലമെൻറ്റ് കൊടുക്കണ്ടേ?
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസറിലേക്ക് സ്ട്രെയിറ്റ് പോകാതെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസറിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചോദ്യം ഞാൻ ചോദിക്കാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ടീച്ചേഴ്സ് കാണും, അപ്പോൾ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ആരാണ്?
0: എനിക്ക് ഈയിടെ അന്തരിച്ച നമ്മുടെ അനിത ടീച്ചർ എസ് എൻ കോളേജിൽ മലയാള സർവകലാശാലയുടെ എച്ച്ഒഡി ആയിരുന്നു, എൻ്റെ പ്രിയ ടീച്ചർ.
1: അതെ അതെ. അപ്പോൾ എനിക്ക് എല്ലാ എന്താ പറയുക, എല്ലാ സബ്ജക്റ്റിലും ടീച്ചേഴ്സിന് ഇഷ്ടമാണെങ്കിൽ കൂടി മലയാള ഭാഷയോടൊരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് മലയാള അധ്യാപകരായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ ടീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ന്, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കൂൾ ലൈഫിലേക്കൊക്കെ പോയി ടീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറും ഒരു മലയാളം ടീച്ചറും ഒരു ഹിന്ദി ടീച്ചറും ഒരു മാത്സ് ടീച്ചറും കൂടെ ഇങ്ങനെ നടന്നു പോവാണ്, ഇങ്ങനെ അവരെ സ്കൂൾ കഴിഞ്ഞിട്ട് നടന്നു പോവാണ്.
0: അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഹിന്ദി,
1: അതെ, നാല് ടീച്ചേഴ്സും കൂടെ, നാല് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, അതാണ് ഇവിടുത്തെ നോട്ട് ദ പോയിന്റ്. അപ്പൊ ഇവർ നടന്നു പോകുമ്പോ ഒരു കള്ളം വന്ന് ഹിന്ദി ടീച്ചറുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടുകയാണ്. അതെ,
0: അതെ, രാവിലെ തന്നെ
1: ശ്രദ്ധിച്ച് കേൾക്കുക, ഹിന്ദി ടീച്ചറിന്റെ മാലയാണ് പൊട്ടിച്ചുകൊണ്ട് ഓടുന്നത്. അപ്പൊ ഹിന്ദി ടീച്ചർ പെട്ടെന്ന് വെപ്രാളത്തിൽ എന്താണ് പറയുന്നത്? ചോർ ചോർ എന്ന് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ പെട്ടെന്ന് പറഞ്ഞു തീഫ് തീഫ് എന്ന് പറഞ്ഞു. മലയാളം ടീച്ചർ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ലാംഗ്വേജിനനുസരിച്ച് അവരിങ്ങനെ പ്രതികരിക്കുകയാണ്. അപ്പോ മാത്സ് ടീച്ചർ എന്തായിരിക്കും പറഞ്ഞത്? ഇതിന്റെ സ്ട്രെയിറ്റ് മാത്സ് രീതിയിലല്ലാതെ നിങ്ങളുടെ ലൈഫിൽ മാത്സ് ടീച്ചർ എങ്ങനെ ആയിരുന്നു, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഇതിന്റെ ഒരു ആൻസറിലേക്ക് പോകാം, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ
0: എനിക്ക് തോന്നുന്നത് യാതൊരു സാധാരണയായിട്ട് ഇവിടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, പക്ഷേ ഇന്ന് അതിന് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു, അത് ഇന്ന് ഗുരു സമാധി ദിനത്തിൽ അതിന് ഭയങ്കര ഉഷാറായിട്ട് ഇരിക്കുന്നോണ്ടായിരിക്കണം, ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ഒന്ന് ചിന്തിച്ച് വളരെ പെട്ടെന്നൊക്കെ ആൻസറുമായിട്ട് വരും.
1: അപ്പോ ഇതില് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന്റെ ആൻസേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്നത് എല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൻസറിലേക്ക് പോകാം, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസറും കൂടെ പറയണമെന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല വരുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആൻസറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ വെയിറ്റിംഗ് ആണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. മഴയൊക്കെയാണ്, തണുപ്പും മഴയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം കൂടി ആണെങ്കിൽ കൂടിയും മഴക്കെടുതിയിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവർക്ക് അത് വലിയൊരു വേദന തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാറി എല്ലാവരും സേഫ്

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ.

0: ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നല്ല നല്ല പാട്ടുകളിലൂടെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓണയറിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം രജന ചേച്ചിയാണ്. രജന ചേച്ചി ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ലോങ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ ആ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ഒരു ഹിന്ദി ടീച്ചറും ഒരു മലയാളം അധ്യാപികയും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയും ഒരു അങ്ങനെ ഒരു മാത്സിന്റെ ടീച്ചറും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒന്നുകിൽ സ്കൂളിലേക്ക് വരുന്നു, ആ സ്കൂളിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം. അപ്പോഴേക്കും അതെങ്കിലും ആ ആൻസർ കറക്റ്റ് ആവും. അപ്പോൾ സ്കൂളിലേക്ക് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഹിന്ദി ടീച്ചറിൻ്റെ, ശ്രദ്ധിക്കുക, ഹിന്ദി ടീച്ചറിൻ്റെ മാലയാണ് എന്താ ഒരു കള്ളം വന്ന് പൊട്ടിക്കുന്നത്. പൊട്ടിക്കുന്ന സമയത്ത് ഹിന്ദി ടീച്ചർ പേടിച്ചിട്ട് അയ്യോ ചോറ് ചോറ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞു തീവ് തീവ് എന്ന് പറഞ്ഞു. മലയാള അധ്യാപിക പറഞ്ഞു കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ മാത്സ് ടീച്ചർ എന്തായിരിക്കും പറഞ്ഞത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. കുസൃതിയായിട്ട് തന്നെ ആൻസേഴ്സ് അയച്ചോളൂ. നമ്മുടെ ശ്രോതാക്കളൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ്. എത്ര ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസറായിട്ട് അവരെത്തുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി, നിങ്ങളുടെ മറ്റു വിശേഷങ്ങൾ, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പോരട്ടെ അല്ലേ? നമ്മളിങ്ങനെ ഈ രാവിലെ ഈ പ്രഭാതം മനോഹരമാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. മെസ്സേജസ് ഒക്കെ പോരട്ടെ അയക്കണം. വാട്സപ്പ് നമ്പർ 8848558785. യെസ്,
2: ആതിരയുടെ പിന്നെ ആ ഒരു കുസൃതി ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കള് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടെ മെസ്സേജും കൂടെ അയച്ചു, കുഴപ്പമില്ല, അവസാന ആൻസർ അയച്ചാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് ദിനത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇന്ന് ലോക കൃതജ്ഞതാ ദിനമാണ് അല്ലെ? കൃതജ്ഞത എന്നുള്ളത് ആ ഒരു നന്ദി, ആ ഒരു സ്മരണ, അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ആര് നമുക്ക് എന്ത് ചെയ്താലും ശരി, നാളെ ഒരിക്കൽ ആ നല്ലത് ചെയ്തവർ നമുക്കൊരു പക്ഷേ ഒരു ദോഷം ചെയ്താലും നമ്മളെപ്പോഴും നന്മയെ, അവർ നമുക്ക് നന്മ ചെയ്തവരാണല്ലോ എന്ന് ചിന്തിച്ചു പോകേണ്ടവരാണ് നമ്മളെന്ന് ഈ ഗുരുസമാധി ദിനത്തിൽ നമുക്ക് ഈ ആ ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ കേട്ടിട്ടും നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുകയാണ്. കാരണം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പൂർവികർ ഉയർത്തി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ നമ്മുടെ ആ ഗുരുക്കന്മാർ വളരെ ആദരണീയരായിട്ട് തോന്നുന്നത്. അപ്പം കൃതജ്ഞത, അതുപോലെ തന്നെ ഗുരുത്വം, എല്ലാത്തിലും ഒരു ഗുരുത്വം നിനക്കുണ്ടാവണം എന്ന് നമ്മളെ എല്ലാവരും ഉപദേശിക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് കലയുടെ വഴിയെ പോയ കുട്ടികളെ ഒരുപാട് കൂടുതൽ പറയാറുണ്ട്. കാരണം നമുക്ക് ഏതൊരു അറിവിൻ്റെ വെളിച്ചമായി നമ്മിലേക്ക് വന്ന ഏതൊരു വ്യക്തിയും ഏതൊരാളും നമുക്ക് അറിവ് എന്ന് പറയുമ്പോഴും നമുക്ക് നല്ലത് പകർന്നു തന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ ആദ്യം? അപ്പം അവർ ആ ഒരു ഓർമ്മയ്ക്കായി ഇന്ന് ലോക കൃതജ്ഞതാ ദിനമാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ അതിൽ ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസിലെ ഷൂട്ടിംഗ് സ്റ്റാർ മെഡലണിയുന്ന ആദ്യ മലയാളി വനിതയായി വിദർശ വന്നു കഴിഞ്ഞു അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമ്മളൊരു രാജ്യസ്നേഹം അല്ലെങ്കിൽ നമ്മുടെ മലയാളി കുട്ടിയാണെന്നൊക്കെ അറിയുമ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നേടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? പലപ്പോഴും എല്ലാ വാർത്തകളും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനോടൊപ്പം ഒരു പൊൻതൂവൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട വിദർശ കെ വിനോദിന് ലഭിച്ചിരിക്കുകയാണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ തന്നെ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ്. അപ്പോൾ മലയാളികൾക്ക് ചരിത്ര മെഡലായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ചരിത്ര ലിപിയിൽ തന്നെ കൊത്തി വെക്കുന്ന ഒരു പേരായിട്ട് വിദർശ കെ വിനോദ് മാറും അല്ലേ?
2: നമുക്ക് വിദർശയെ കുറിച്ച് ഒന്ന് വിശദമായി പറയുകയാണെങ്കിൽ നമ്മുടെ NCC കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, NCC വഴി ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് എത്തിയ വിജയ ഗാഥയാണ് വിദർശയ്ക്കുള്ളത്. ചെറുപ്പം മുതലേ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സും ഒക്കെ ഇങ്ങനെ TV കാണാറുണ്ടെന്നാണ് വിദർശ പറഞ്ഞത്. അപ്പൊ ഷൂട്ടിംഗ് മത്സരം കാണാൻ എനിക്ക് അന്നേയൊക്കെ ഇഷ്ടമായിരുന്നു. എപ്പോഴെങ്കിലും ഒരു തോക്കെടുത്ത് വെടിവെക്കണമെന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ഒന്നും അറിയാതെ കോഴിക്കോട് തിരുവമ്പാടി എലഞ്ഞിക്കരയിലാണ് ആ ജനനം. അങ്ങനെ വന്നപ്പോൾ ആ തിരുവമ്പാടി ഒരു VHS സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ BA പഠിക്കുമ്പോൾ 2018 NCC ചേർന്നു. ഒരു ദിവസം ഇങ്ങനെ NCC ഷൂട്ടിംഗിൽ ടീമിലേക്ക് ട്രയൽസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആ വിദർശ ഇങ്ങനെ പോയി. അത് അവർ എക്സൈറ്റഡ് ആയി, കാരണം റൈഫിൾ തൊടാനും ഷൂട്ട് ചെയ്യാനും നോക്കാനും ഒക്കെ പറ്റുമല്ലോ എന്നാണ്. അത് പ്രവർത്തിപ്പിക്കുന്നത് അറിയണം, അത്രയൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു പരിശീലനവും ഇല്ലാതെ ഞാൻ അവിടെ പോയി തോക്കെടുത്ത് വെടിവെച്ചു. ഫലം വന്നപ്പോഴേ എനിക്ക് ഒന്നാമത്. അങ്ങനെ ഞാനൊരു ഷൂട്ടറായി എന്നാണ് പറയുന്നത്. അന്ന് ജയിച്ച ശേഷം വീട്ടിലെത്തിയ അമ്മയോട് ധൈര്യം പറഞ്ഞതൊക്കെ ഇന്നും വിദർശയുടെ ഓർമ്മയിൽ വരുന്നു എന്നാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ വിദർശ പറഞ്ഞത്. പിന്നെ ഞാൻ NCCയുടെ എല്ലാ സെലക്ഷനും പോയി, അങ്ങനെ ദേശീയ ടീമിൽ വരെ എത്തി. ഷൂട്ടിംഗ് ടാലൻ്റ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ സീരിയസ് ആയി അത് തുടരാൻ പറ്റുമെന്നും ഏഷ്യൻ ഗെയിംസ് വരെ എങ്ങനെ എത്താൻ പറ്റുമെന്നോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. വായ്പ എടുത്ത് തോക്ക് വാങ്ങിയ കഥയും വിദർശ പറയുന്നുണ്ട്.
1: വിദർശയുടെ ഒരു കഥ കേൾക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ഷൂട്ടിങ്ങിലേക്ക് വന്ന കുട്ടിയല്ല, അതിങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു ആ കഴിവുണ്ട് എന്ന രീതിയിലേക്ക് എത്തപ്പെട്ടതാണ്. അപ്പൊ അവിടെ ഉള്ള ഒരു കാര്യം, ടെൻഷൻ ഇല്ല, ടെൻഷൻ ഫ്രീ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കല, ആ ഒരു കഴിവിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയല്ല, ഞാനും ഇതുപോലെ ഒരു ക്രേസ് വന്ന് NCCയിൽ പ്രീ ഡിഗ്രി കുട്ടിയും കോളേജിൽ പഠിക്കുമ്പം NCCയിൽ ജോയിൻ ചെയ്തു. അപ്പൊ ആ രണ്ടു വർഷം എനിക്കൊരു ക്രേസ് ആയിരുന്നു. അവസാനം എന്നെ ഷൂട്ടിങ്ങിലേക്ക് തിരഞ്ഞെടുത്ത് വലിയൊരു ക്യാമ്പിൽ കൊണ്ടുപോയി, കൊട്ടാരക്കരയായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് വിടത്തിയൊന്നുമില്ല, ഭയങ്കര സ്ട്രിക്റ്റ് പോകാനും. അപ്പൊ ടീച്ചറെ കൊണ്ട് വിളിപ്പിച്ച് 10 ദിവസം അവിടെ കൊട്ടാരക്കര ഒരു വാളകം അവിടെ ഏതോ ഒരു സ്കൂളിലായിരുന്നു. പക്ഷേ ഈ ഷൂട്ടിങ്ങിന് ഞാനും സെലക്ഷനായി ഇതാക്കി. അപ്പം ഇന്ന് എനിക്ക് ഇതുപോലെ ക്രൈസ് ആയിരുന്നു. അപ്പം മുന്നോട്ട് പോകാൻ എനിക്ക് ഷൂട്ടിങ്ങിൽ പ്രൈസൊക്കെ കിട്ടി മുന്നോട്ട് പോകാനായിട്ട് ഉള്ളൊരു പാതയിൽ വന്നപ്പോഴും വീട്ടുകാർ, പക്ഷേ NCCB സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അതെനിക്ക് ഡിഗ്രി പഠനത്തിനൊരു വലിയൊരു ഗ്രേസ് മാർക്ക് നമുക്ക് 30 മാർക്കോളം
1: കിട്ടിയാണ് ഞാൻ നിൽക്കുന്നത്.
2: അതല്ല, നമുക്ക് ഇത് കേട്ടപ്പോഴിങ്ങനെ NCCയിലൂടെ വന്നു, പിന്നെ നമ്മുടെ ബറ്റാലിയൻ അങ്ങനെ അവരെ വാർത്തെടുത്ത് കൊണ്ടുവന്നു, വായ്പ എടുത്ത് തോക്ക് മേടിച്ചു എന്നൊക്കെ കേട്ടപ്പം ഷൂട്ടിംഗ് സാമഗ്രികളൊക്കെ വലിയ വിലയാണെന്ന കാര്യം പോലും ഞാൻ പിന്നീടാണ് പുള്ളിക്കാരത്തി മനസ്സിലാക്കിയതെന്ന് പറയുന്നു. അങ്ങനെ റൈഫിൾ അസോസിയേഷനിൽ അംഗത്വം എടുത്തപ്പോഴും കുറേ ബുദ്ധിമുട്ടി. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് ചിലപ്പം ചിലരൊക്കെ NCCയെയും NSSനെയും ഒക്കെ നിസ്സാരമായി കാണുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഈ NCCയിലൂടെയൊക്കെ മുന്നോട്ട് കടന്നു വന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മുടെ വിദർശയുടെ ഭർത്താവ് മനു ആണ്. മനു ഇത് ഭയങ്കര ക്രേസോടെയാണ്, സാധാരണ കുടുംബത്തിൽ പറന്ന ഒരാളാണ് ഞാനെന്ന് മനു പറയുന്നു. അപ്പം ആ മനു പിന്നെ ഈ ഒരു ഭാര്യയുടെ ഈ ഒരു നേട്ടം വളരെ അഭിമാനമായി കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾ വിദർശ ഒരു 100 വിദർശമാരെ വാർത്തെടുക്കാൻ നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും NCC കേഡറ്റ്സിനെയും ഒക്കെ കഴിയട്ടെ എന്ന് നമുക്ക് ഇന്ന് ആശംസിക്കാം.
1: തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സ്പോർട്സിൻ്റെ ആ ഒരു മേഖലയിലേക്ക് വളരെ സജീവമായിട്ട് പ്രത്യേകിച്ചും പെൺകുട്ടികളും സ്ത്രീകളും എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു മോട്ടിവേഷനും അതിനൊരു സപ്പോർട്ടും കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്താ അവരുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറച്ച് വീക്ക് ആണെന്നുള്ളത്. പക്ഷെ അവിടെയാണ് ഇതുപോലുള്ള വിദർശമാരല്ലേ അവരെ കൂടുതലും നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇതുപോലുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റെയർ ആണ് ഗേൾസിലേക്കും അല്ലെങ്കിൽ പെൺകുട്ടികളിലേക്കും.
2: നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഓരോ മോളുകളിലും അവിടെയൊക്കെ തന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി സൈറ്റുകൾ, ട്രിവാൻഡ്രത്ത് ഒരുപാടുണ്ട്, കൊല്ലം ജില്ലയിൽ 1-2 ഇടത്തൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മുടെ കുട്ടികൾക്ക് വാർത്തെടുക്കാനും അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കാനുമുള്ള ഇടങ്ങളാകട്ടെ, ഇനിയും ഇടങ്ങൾ ഉണ്ടാകട്ടെ. പിന്നെ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ ഇതിനൊന്നും പേയ്മെൻറ്റ് കൊടുത്ത് പോയി ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ ഒരുപാട് സംവിധാനമൊക്കെ നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഫലപ്രദമാകട്ടെ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു പൊൻതിളക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ, തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു തിളക്കം തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കുട്ടികളിലൂടെ സജീവമായിട്ട് നമ്മുടെ ഒരു അഭിമാനമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അരങ്ങും ജീവിതവും എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെപ്പറ്റിയുള്ള നല്ല റിവ്യൂസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ചിത്രാമ്മയുടെ മെസ്സേജാണ് വന്നിരിക്കുന്നത്. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാഗുരുവായ നാരായണ സ്വാമിക്ക് വന്ദനം നേർന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കുട്ടികളെ, അടിമാലിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ പ്രാർത്ഥന എന്ന രീതിയിൽ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന രീതിയിൽ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവം പങ്കുവച്ച്, അതായത് അരങ്ങും ജീവിതം എന്ന ഒരു പ്രോഗ്രാമാണ്, അപ്പോൾ അതിനെപ്പറ്റി ഒരു നല്ല റിവ്യൂ ആണ്. കലയും ജീവിതവും ഓർമ്മകളും പങ്കുവച്ച ഈ പ്രോഗ്രാം ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളാൽ സമ്പന്നമായിരുന്നു. നാടകത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്ന ഓരോ കലകളെ കുറിച്ചും പ്രതിപാദിച്ചിരുന്നു. അതുപോലെ

0: തന്നെ നാടക സന്ദേശങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും പരാമർശിച്ചിരുന്നു. ഒരു നല്ല കലാകാരനെ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയൂ എന്ന സന്ദേശത്തോടെ അവസാനിപ്പിച്ച് ഈ പ്രോഗ്രാം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന മനോഹരമായിട്ടുള്ളൊരു റിവ്യൂ നമ്മുടെ ചിത്രാമ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ഒരു പുതിയൊരു പ്രോഗ്രാമാണ് അല്ലേ, അരങ്ങും ജീവിതം എന്ന പ്രോഗ്രാം. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ചിത്രാമ. അതുപോലെ തന്നെ നമ്മുടെ റീജ മെസ്സേജ് അയച്ചിരിക്കുന്ന, ഗുഡ് മോർണിംഗ്, നല്ലൊരു പുലരി നേരുന്നു എന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: നമ്മുടെ കുസൃതി ചോദ്യത്തിന് ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആൻസർ അതല്ല.
1: എനിക്ക് തോന്നുന്നില്ല, ഉത്തരം എനിക്ക് അറിയാം, പക്ഷേ ഞാൻ പറയുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ന് അങ്ങനെ ആരും മറുപടി പറയും. ഇത് കേട്ടിട്ട് ചിലരായിരിക്കും, ആഹാ ഞങ്ങളെ അങ്ങനെ ഡിഗ്രേഡ് ചെയ്യണ്ട.
0: അതെ അതെ, ഇതില് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആൻസേഴ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അതല്ല, പക്ഷെ എങ്കിലും ഓൾമോസ്റ്റ് നമുക്കൊരു ആൻസർ ഗണത്തിലേക്ക് പെടാൻ, അതായത് ആ ഒരു രീതിയിലേക്ക് പോകുന്ന ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സനോജ് ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു അര മാർക്ക്
1: ചിന്തിച്ചു എന്തേ വന്നില്ല.
0: അപ്പൊ അതൊക്കെ ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റെജി സൗമ്യ കൃഷ്ണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മകൾക്ക് വേണ്ടി ഒരു സോങ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ഹിന്ദി ടീച്ചറും നമ്മുടെ മാത്സ് ടീച്ചറും മലയാളം ടീച്ചറും ഇംഗ്ലീഷ് അധ്യാപികയും കൂടി ഇങ്ങനെ നടന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഹിന്ദി ടീച്ചറിൻ്റെ മാലയാണ് പൊട്ടിച്ചത്. അപ്പോൾ ഹിന്ദി ടീച്ചർ ചോർ ചോർ എന്ന് പറഞ്ഞു, മലയാള അധ്യാപിക കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ചു. ആ ടൈമിൽ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞു തീഫ് തീവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാത്സ് ടീച്ചർ എന്തായിരിക്കും പറഞ്ഞത്? അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആൻസറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ എത്തുമോ എന്ന് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷാണ്.
0: യെസ്, അപ്പം മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അല്ല കേട്ടോ പറയുന്നത്, വേറെ ആൻസേഴ്സ് ഒക്കെയാണ് പറയുന്നത്.
1: അതിലെ ഒരുപാട് മെസ്സേജുകളുണ്ട്.
0: അതെ, മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ചിത്രാമ പറഞ്ഞിട്ടുണ്ട് എന്താണ് അപ്ഡേഷൻസ്, ഏഷ്യൻ ഗെയിംസിന്റെ അപ്ഡേഷൻസ് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു ചിത്ര.
0: അതുപോലെ തന്നെ റേഡിയോ സാന്ത്വനത്തിനും ലീലാകൃഷ്ണൻ സർ, KPSC സാറിനും ഷാനവേഴ്സ് സാറിനും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അരങ്ങും ജീവിതം എന്ന പ്രോഗ്രാം ഇവരായിരുന്നു അവതരിപ്പിച്ചത്. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ആശംസകളൊക്കെ നമ്മുടെ ചിത്രാമ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആൻസറൊക്കെ ഇങ്ങനെ കറക്റ്റ് ആൻസർ എന്ന് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്ന പകുതി മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്.

0: ദിനങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ചായപ്രേമികളുണ്ട്. അപ്പൊ ഞാനൊരു ചായപ്രേമിയാണ്.
1: ഞാൻ ചായപ്രേമി അല്ല, പക്ഷെ വോക്കിലേക്കൊക്കെ കയറുമ്പോ കുറച്ച് ഒരു ചായ കുടി, ഒരു ബ്രേക്കിന് വേണ്ടി നമ്മൾ ചായ കുടിക്കണം ഇരുന്ന്, നമുക്ക് എല്ലാവരുടെയും കൂടി വർത്താനം പറയാൻ ആഗ്രഹമാണ്. ഒരു ചായ ഇങ്ങനെ സിപ്പ് ചെയ്യുമ്പോ ആ കഥകളും അല്ലെ.
0: ഏറ്റവും പ്രിയപ്പെട്ട ചായയാണ്. അപ്പൊ ചായ ഇട്ടു തരുന്ന, നല്ല ചായ ഇട്ടു തരുന്ന വ്യക്തികളോട് ഞാൻ തുറന്നു പറയാറുണ്ട്. നമ്മുടെ ജോയാലുക്കാസിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചായക്ക് വേണ്ടി ഒരു ലേഡീനെ നിർത്തിയിട്ടുണ്ട്. അത് എന്ത് നല്ല ജോയാലുക്കാസിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വതാക്കൾ ജോയാലുക്കാസ് ചെല്ലുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ട് ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചായ അവിടുന്ന് റെഡിമെയ്ഡ് ചായ ഒന്നുമല്ല ഇട്ട് തരും. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയും ഞാനങ്ങ് തപ്പിക്കൊണ്ട് പോകും നിങ്ങളെ എന്ന് വെച്ചാൽ അത്ര നല്ലതായിട്ട് ചായ ഇടുന്ന വ്യക്തി. അപ്പം നമ്മൾ ചായ ദിനമാണ് ഇന്ന്, ദേശീയ ചായ ദിനമാണ് ഇന്ന്. അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ചായപ്രേമികളുണ്ട്. ചില ചായ സ്പോട്ടുകൾ നമ്മൾ എപ്പോഴും ഓർക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് നമ്മൾ ന്യൂജൻ കുട്ടികളൊക്കെ ചായയിലേക്ക് തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ ഒരുപാട് ചായ സ്പോട്ടുകൾ. പിന്നെ ആതിരെ, നമുക്കെപ്പോഴും ഈ ചായ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഒന്ന് ടെൻഷൻ ഇങ്ങനെയൊക്കെ പിടിച്ചൊന്ന് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇടവേള കിട്ടുമ്പോൾ ഒരു ചായ നമുക്ക് കുടിച്ചാലോ എന്ന് കരുതിയിട്ടിരിക്കുന്നത്, ചായയും ഇഷ്ടമാണ്, ആ വ്യക്തിയോടൊപ്പം ഇരിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് വളരെ പ്രത്യേകതയാണ്. അപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി ചേർന്നിരുന്ന് കുശലം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചായ കുടിക്കുന്ന ചില ദിനങ്ങളുണ്ട്. അപ്പം ഞാൻ പറയാറുള്ളത്, നമ്മുടെ ഈ പള്ളിമുക്കിൽ എഞ്ചിനീയറിംഗ് കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചായ സ്പോട്ടുണ്ട്. അതുപോലെ ഒരുപാട് കോളേജ് ജംഗ്ഷനിൽ നമ്മുടെ ഒരു ചായ, ആ മരത്തിൻ്റെ ചുവട്ടിലൊരു ചായ സ്പോട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഒരുപാട് പേർ ഒത്തുകൂടുന്ന ചില ചില ചായ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് ഈ ദേശീയ ചായ ദിനത്തിൽ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഈ ഒരു ചായ ദിനം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ ഇന്ന് ഈ ദിനത്തിൽ ഈവനിങ്ങിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായ ഒരു ചായ പങ്കിട്ടുകൊണ്ട് നമുക്ക് ഈ ചായ ദിനം ആഘോഷിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: യെസ്, തീർച്ചയായിട്ടും. ചേച്ചി എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് ദൂരെയൊക്കെ പോയി യാത്രയൊക്കെ ചെയ്ത് ചായ കുടിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു 10 രൂപ 20 രൂപയുടെ ചായക്ക് വേണ്ടിയിട്ട് യാത്രയൊക്കെ ചെയ്ത് ചായ കുടിക്കുന്ന ചായപ്രേമികളാണ്.
0: അതെ അതെ, ഞാനും എപ്പോഴും ഞാനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ തന്നെയായിട്ട് നമുക്ക് ഏറ്റവും നല്ല ചില ചായ സ്പോട്ടുകൾ, സ്പോട്ട് ശരിയാണെങ്കിലും അവിടെ ചായ കൊള്ളില്ലെങ്കിലും നമുക്ക് ഇരിക്കാൻ സമാധാനത്തോടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു ചായ ദിനം ഇന്ന് ദാ വന്ന് തീരുകയാണ്. അപ്പോൾ ഈ ഒരു ദിനത്തിൽ നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM നമ്മൾ ഈ ചായ ദിനത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ചേരുകയാണ് അല്ലേ ആതിരെ?
1: യെസ്, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ചായ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ചായപ്രേമികളൊക്കെ ഇങ്ങനെ ഒന്ന് തലവെക്കാം.
0: അതെ,
1: ചായ ദിനമാണോ, ഒരു ചായ കുടിച്ചാലും പ്രത്യേകിച്ച് ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചായ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ ചായയുടെ കാര്യം പറയുമ്പോൾ പല ടൈപ്പ് ചായകളാണ്, മസാല ടീ ഉണ്ട്, പല
0: ജിഞ്ചർ ടീ ഉണ്ട്. ഏറ്റവും നല്ലത് ജിഞ്ചർ ടീ ഉണ്ട്, മസാല ടീ ഉണ്ട്. നമ്മൾ ഈ മൂന്നാറിലേക്കും നല്ല മലമ്പ്രദേശങ്ങളിലേക്കും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോഴേ ആതിരെ നല്ല മനോഹരമായ മസാല ടീ, ജിഞ്ചർ ടീ ഇങ്ങനെ തണുത്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊന്നും ഒരു ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ഒരു ചൂട് ചായ എത്തുന്നതിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കും. അപ്പം എനിക്ക് തോന്നുന്നു ചായ ഇഷ്ടപ്പെടാത്തവരായ ആരും ഉണ്ടാവില്ല. എനിക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ചായ തരുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് വലിയ ക്ലാസ്സിൽ വലിയ കപ്പിൽ നിറച്ച് ചായ, നമ്മുടെ ഇവിടെയും റേഡിയോ സാന്ത്വനത്തിലും നല്ല ചായ ഇട്ട് തരുന്ന ചേച്ചിയുണ്ട്,
1: അനന്ത
0: ചേച്ചിയുണ്ട്. അപ്പൊ അനന്ത ചേച്ചിക്കും നമ്മൾ ഇന്നൊരു നന്ദി പറയുകയാണ് ഈ ഒരു ചായ ദിനത്തിലല്ലേ ആതിര?
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ചായ പ്രേമികൾ എല്ലാരും വന്ന് ഒത്തുചേർന്നോളൂ. നമുക്ക് ഇന്നൊരു ചായ വിശേഷം തന്നെ കേൾക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തങ്ങി നിൽക്കുന്നത്, ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു എനിക്ക് ജോയാലുക്കാസിൽ പോകുമ്പോ ആ ഒരു ചായയുടെ മണം, അവിടെ ഒരു ഒരു നല്ല മണവും ഉണ്ട് ആ ഒരു ചായ സ്പോട്ടിൽ അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ചായ സ്പോട്ട് ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ദിവസമാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ശ്രോതാക്കൾക്കൊക്കെ ഒന്ന്, ആ ചായപ്രേമികളാണ് പക്ഷെ നല്ല സ്പോട്ടുകളൊന്നും അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇന്ന് ചായ ദിനം ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതിലേക്ക് കൂടി പോകാം. നമ്മുടെ ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മെസ്സേജ് ഞാൻ വായിച്ചില്ല എന്ന് പരാതി കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിലു പറയുന്നു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ദിലു ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. ദിലു വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ആൻസറിലേക്കും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അതല്ല ആൻസർ. അപ്പോൾ രജിൻ ചേച്ചി, ആൻസർ ദിലു വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതല്ല. ദിലു ഒന്നുകൂടി ട്രൈ ചെയ്ത് ഒരു കുറച്ച് കുസൃതി

0: ആയിട്ട് കുറച്ച് ചൈൽഡിഷ് ആയിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത്
1: ഞാനൊരു ക്ലൂ തരാം. നമ്മുടെ മാത്സ് ടീച്ചർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്,
0: ക്ലാസ്സിലേക്ക് കേറുന്ന ടൈമിൽ ഇങ്ങനെ പറയും. പക്ഷെ ഇത് ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ രജനി ചേച്ചി എല്ലാരും കറക്റ്റ് ആൻസറിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോ നിങ്ങൾ അയക്കുന്ന ആൻസേഴ്സും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനും ഏകദേശം ഇതൊരു ആൻസർ ആയിട്ട് തന്നെ
1: കാണാം.
0: അപ്പൊ നമ്മുടെ രാജമുഖത്തിലെയും അതേ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൻസർ അതല്ല എങ്കിലും എല്ലാരും മെസ്സേജ് അയക്കും.
1: പക്ഷെ അതിലെ നമ്മുടെ ശ്രോതാക്കളൊക്കെ തന്നെ ഒരുപാട് പേരും ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അവരൊക്കെ നിങ്ങൾ എത്ര കടുകെട്ടി ചോദ്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇതാ ആൻസറുമായി എത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്.
0: യെസ്. അപ്പോൾ നമ്മുടെ റഷീദ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, കണക്ക് ടീച്ചർ സ്വർണത്തിന്റെ വില കണക്ക് കൂട്ടുകയായിരുന്നു. ഓ, അത്രയ്ക്കും ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ടൈമിനിടയ്ക്ക്. റഷീദ ചേച്ചി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അയക്കുക, മെസ്സേജസ് അയക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് മെസ്സേജസ് ആണ്. കുസൃതിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് പോകുക എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ചായ ദിനം വളരെ മനോഹരമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു കുട്ടി ശ്രോതാവിന് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ് ഡെഡിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പാട്ടായിരിക്കും നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നത്. നമ്മുടെ സൗമ്യ അമൽ ചോദിച്ചിരിക്കുന്നു, എൻ്റെ മകൾ നന്ദൂട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ ചക്കരക്കിളി ആ ഒരു സോങ്, നല്ല രസമാണ് ആ പാട്ട്. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്ന ഒരു പാട്ടാണ് അല്ലേ. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ. ഒരുപാട് സോങ് സജഷൻസ് വരുന്നുണ്ട്, എല്ലാം നമ്മൾ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മുടെ ഒരു കുട്ടി ശ്രോതാവിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഒരു കുഴപ്പിക്കുന്ന കുസൃതി ചോദ്യവുമായി. യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ കടന്നു പോവാണ്. സമയം 11:11 ആയിരിക്കുന്നു. ഏഞ്ചൽ ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ആഗ്രഹിച്ചോളൂ, അത് നടക്കും.
2: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നു വേണ്ട, കുഴപ്പിക്കുന്നേന്നൊന്നും പറയണ്ട. അവർ വളരെ പെട്ടെന്ന് ഈ ആൻസറുമായിട്ട്.
1: യെസ് യെസ്, എല്ലാരും ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാം തന്നെ ആ ഉത്തരം അയക്കാനുള്ള.
1: പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ പറയുമ്പോ എല്ലാരും അടി എന്താണിത്, ഇതാണോ ആൻസർ എന്നൊക്കെ ചോദിക്കും. അതാണ് ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആണെങ്കിലും ലോകത്തിന്റെ ആണെങ്കിലും വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ലിസണേഴ്സ് ഉള്ളത് അല്ലെ. അപ്പൊ അവരെല്ലാരും അവരുടെ ടൈം അനുസരിച്ചൊക്കെ ഇങ്ങനെ മെസ്സേജസ് അയക്കാം.
2: ജർമ്മനിയിൽ നമുക്ക് സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന രണ്ടുപേരുണ്ട്.
1: യെസ്, അപ്പൊ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ്, ഐ എം നാസർ ഫ്രം ഖത്തർ. ഫോർച്ചുനേറ്റ്ലി ഐ ഹേർഡ് റേഡിയോ സാന്ദ്ര 90.4 FM in this morning. It was amazing and the RJs were power packed. RJ Adiran, Rajini, Girish is rocking with a lot of information around Kollam and Kerala. Keep rock and best of luck for all crews. We'll be head co listeners from today onwards. ഇന്ന് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അവർ എനർജി നമ്മൾ കൊടുക്കുന്നു. താങ്ക് യു,
2: വളരെ മനോഹരമായി അത് ആദരവ് വായിച്ചും കഴിഞ്ഞു.
1: അതെ, അപ്പൊ
2: അദ്ദേഹം.
1: യെസ്, അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഒരു പവർ കൊടുക്കുന്നത്, ഒരു എനർജി കൊടുക്കുന്നതാണ് നമ്മുടെ ശ്രോതാക്കളുടെ ഒരു എനർജി അല്ലേ.
2: യെസ്,
1: അപ്പൊ അവർ ഇനി എല്ലാ എനർജി ഇങ്ങനെ കുറച്ച് ലോസ് ആയിട്ട് വരുമ്പോ എന്താ ചെയ്യാ, ഇതുപോലുള്ള മെസ്സേജ് അയക്കാം.
2: യെസ്, അപ്പൊ നമ്മൾ ഒരുപാട് ദിനങ്ങളുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ചായ ദിനം പറഞ്ഞു, കൃതജ്ഞതാ ദിനം പറഞ്ഞു, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് പറഞ്ഞു. ഇനി വരുന്ന ദിനം തന്നെ ലോക അൽഷിമേഴ്സ് ദിനമാണ്. അപ്പം മറവി ഡിജനറേറ്റീവ് കോഗ്നേറ്റീവ് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉള്ള ആളുകൾ അൽഷിമേഴ്സ് രോഗത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി ഒന്നിച്ചു ചേരുന്ന ഒരു പ്രധാന ദിവസം കൂടിയാണ് എന്ന് ഈ അൽഷിമേഴ്സ് ദിനത്തിൽ നമുക്ക് മറവിയെ മാറ്റി നിർത്താനൊന്നും പറ്റുകയില്ല അല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണ് ഇങ്ങനെ വരുന്നത്. അപ്പം ശാസ്ത്രീയമായി തെളിവൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ്റെ ഏത് രോഗത്തിനും പറ്റിയ ഹെൽത്ത് ടിപ്പുകളൊക്കെ പ്രചരിക്കുന്നെങ്കിലും അതിൽ മുൻപന്തിയിലാണ് ഇന്നത്തെ നമ്മുടെ ഒരു കാലം. അതിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും തെറ്റിദ്ധാരണകളും കെട്ടുകഥകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. നമ്മളെന്താണ്, നമ്മളെപ്പോഴും മറക്കുമ്പോൾ എനിക്ക് അൽഷിമേഴ്സ് വരുമോ അല്ലെങ്കിൽ നിനക്കുണ്ടോ. ചിലർ നമ്മളെ ആശങ്കകളൊക്കെ നമ്മോട് പങ്കുവയ്ക്കും. അപ്പം ഓർമ്മശക്തിയെയും ചിന്താശേഷിയെയും ഒക്കെ പടിപടിയായി നശിപ്പിക്കുന്ന ഈ ഒരു മസ്തിഷ്ക തകരാറായ അൽഷിമേഴ്സ് രോഗം, അത് നമുക്ക് വിനാശം എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ ഒക്കെ ഓരോരുത്തരെയും നമുക്ക് നമ്മളിൽ അങ്ങനെ ഒരെണ്ണം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് വന്നിരിക്കും. പക്ഷേ

0: നമ്മളതിനെ മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും.
1: തീർച്ചയായിട്ടും എനിക്കിപ്പോ ഒരു നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കൂടുതലും ഒരു 50-60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് അൽഷിമേഴ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. പക്ഷെ എങ്കിലും ചെറിയ ചെറുപ്പക്കാർക്കും ഇതുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതികളുണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫുണ്ട്, അങ്ങനെ പല കാരണങ്ങൾ ഇതിനുണ്ട് അല്ലെ. അപ്പൊ ഇതിനൊരു വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെപ്പോഴും സമാധാനമായിട്ട്, അല്ലെങ്കിൽ രോഗം വരും വരും എന്ന് ചിന്തിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെ, സമാധാനമായിട്ട് എപ്പോഴും ഇരിക്കുക അല്ലെ. നല്ല രീതിയിലുള്ള ഭക്ഷണമാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം ആണെങ്കിലും വ്യായാമം ആണെങ്കിലും എല്ലാം ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അല്ലെ.
0: അതിൽ ഈ പറഞ്ഞതിൽ 50 വയസ്സിന് മുകളിൽ എന്ന് പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഓരോ വ്യക്തികളും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഉണ്ടാകും, നമ്മളൊക്കെ ചില ചെറിയ ചെറിയ മറവികളും മറവികളിൽ നമ്മൾ വളരെ പെട്ടെന്ന് ടെൻസ്ഡ് ആവും. കാരണം പിന്നെ ആ ചെറിയ ചെറിയ മറവി നമ്മൾ പിന്നീട് വളർന്നു വളർന്ന് വലിയ വലിയ മറവികളിലേക്ക്, നമ്മളെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ദിനം, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഏറ്റവും വലിയൊരു വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മൾ എവിടെയാണ് വച്ചതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ഭയങ്കരമായി മാനസികമായി നമുക്ക് വിഷമം തോന്നാം, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എനിക്കിങ്ങനെ എന്നൊക്കെ. അപ്പൊ ചിലപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ, അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ചില വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ നമുക്ക് മറവി വന്നേക്കും. അപ്പൊ ഓർമ്മകൾ ഇല്ലാതാകുമെന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഏറെ വേദനയുള്ള കാര്യമാണ്. അപ്പൊ ഈ അൽഷിമേഴ്സിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഫിലിംസും സാഹിത്യവും സിനിമയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഈ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ചെറിയ ഓർമ്മക്കുറവുകൾ പോലും അൽഷിമേഴ്സിന്റെ രോഗമാണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പം അതൊക്കെ ഒരു സ്വാഭാവികമാണ്. അങ്ങനെ ആകുലതകളെ മുതലെടുത്ത് തന്നെ അൽഷിമേഴ്സ് കണ്ടെത്താൻ പലതരം ടിപ്പുകളൊക്കെ നമുക്കിങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു തരും, അതിൻ്റെ ക്ലിനിക്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗമൊക്കെ ഇതേ ഭാരതം കുതിച്ചുയരുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു രോഗവും നമ്മളെ ഒന്നും അലട്ടാതെ അതിനെ മറികടക്കാൻ വേണ്ടി ശാസ്ത്രം ദേ നമ്മുടെ മുന്നിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരികയാണ് എന്നുള്ളതും നമ്മളൊന്നും ഓർത്തു പോവുക. പിന്നെ മറവിയൊക്കെ എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമാണ്. പക്ഷെ വലിയ വലിയ വലിയ മറവികളിലേക്ക് പോകുമ്പോൾ ഞാനുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ആശങ്കപ്പെടാറുണ്ട് അല്ലെ. നമ്മളിങ്ങനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാറുണ്ട്, എന്താണ് എനിക്ക് ഇത്രയും മറവി എന്നൊക്കെ.
1: ആ ഒരു ടൈമില് തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെ പരിചരിക്കുന്ന വ്യക്തികൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ശാരീരിക സമ്മർദ്ദം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളാണ് കുറച്ചും കൂടെ സ്ട്രെങ്ത് ആയിട്ട് ഓക്കെ ഇത് കൂളാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഴയ ഓർമ്മകളും അവരുടെ ആ ഒരു മനോഹാരിതയും നിലനിർത്താൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന രീതിയിൽ വളരെ ചെറിയ കുട്ടികളെ പോലെ ചിലപ്പോൾ നമുക്ക് അവരെ നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ദിവസം നടക്കുന്ന കാര്യം പിറ്റേ ദിവസം ഒരു മറന്നു പോകും. അപ്പോൾ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും കൂടെ നിൽക്കുന്നവർ. പക്ഷേ അവരത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു രോഗത്തെ നമുക്ക് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് കൂടി ഒരുപാട് സിനിമകളിലൂടെയും സാഹിത്യ കൃതികളിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്.
0: അതിന് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലെന്താ ഓർമ്മകളാണ്, മധുര സ്മരണകൾ ഉണർത്തുന്ന ഓർമ്മകളുണ്ട്, അല്ലാതെയുള്ള ഓർമ്മകളുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഓർമ്മകളിലൂടൊക്കെ തന്നെയാണ് നമ്മൾ ചില ഇടങ്ങളിൽ നമ്മുടെ ഒറ്റപ്പെടലുകളും നമ്മുടെ ഏകാന്തതകളും ഒക്കെ നമ്മൾ മറികടക്കുന്നത്. നമുക്ക് ഓർക്കാൻ ഒരു മനുഷ്യായുസ്സിൽ അതിൻ്റെ അവസാനം വരെയും നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് മധുരമുള്ള കാര്യങ്ങളുമുണ്ട്, നമ്മളെപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട് ജീവിതത്തിൽ. അപ്പം നമ്മുടെ ഈ ഓർമ്മകളെല്ലാം കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ മനുഷ്യ മനസ്സിന്, നമ്മുടെ മസ്തിഷ്കത്തിന്, നമ്മുടെ ശരീരത്തിന് എപ്പോഴും അങ്ങനെ ഒരു ദീർഘായുസോടെ ആ മറവിയെ മറികടക്കാൻ ഉള്ളൊരു ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്.
1: യെസ്, തീർച്ചയായിട്ടും ഈ രോഗമുള്ള വ്യക്തികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹവും ആ ഒരു പരിലാളനവും ആണെങ്കിലും ഒരു സപ്പോർട്ടാണെങ്കിലും എപ്പോഴും അത്യാവശ്യമാണ്. അതങ്ങനെ തന്നെ നിലനിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം, അതിനുശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് അപ്പോ നല്ല മനോഹരമായിട്ടുള്ള ഒരു കുറച്ച് നേരങ്ങൾ. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരും അല്ലേ. അതൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് നമ്മളെല്ലാം അടിപൊളിയായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് രോഗങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നമുക്കുണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ ശോഭിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ മറവി രോഗങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വേദനയുണ്ട് അങ്ങനെ സംഭവിക്കുന്നവർക്ക്. അതൊക്കെ മാറ്റി അവരുടെ കൂടെ നിൽക്കുന്നവരെല്ലാം അത്രമാത്രം അവരെ ചേർത്ത് നിർത്തി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അല്ലേ.
1: ആദരെ, നമ്മൾ ഇന്ന് ഒരുപാട് ദിനങ്ങളുടെ പ്രത്യേകത പറഞ്ഞു. അതിൽ നമുക്ക് ഏറ്റവും വേദനാജനകമായി തോന്നിയ ഒരു ദിനം ലോക അൽഷിമേഷ് ദിനമാണ് ഇന്നുള്ളത്, ഇന്ന് എന്നുള്ളതാണ്. നമുക്കൊക്കെ മറവി നമ്മളെയൊക്കെ വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് സാരമില്ല, അത് നമ്മുടെ പ്രായത്തിൻ്റെതായി നമുക്ക് നമ്മിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ തിരക്കുകൾ കൊണ്ടൊക്കെ നമുക്ക് വരുന്നതാണ്. മറവിയില്ലാത്ത ഒരു മനുഷ്യരില്ല എന്ന് കരുതി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ മറന്നു പോകുമ്പോൾ നമുക്ക്, പ്രിയപ്പെട്ടവർ നമ്മെ മറന്നു പോകുമ്പോഴും നമുക്കൊരു വിഷമമുണ്ട്. നമ്മൾ ചിലരെ വിളിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട് അല്ലേ, എന്നെ മറന്നോ, അത് എന്നെ ഓർമ്മയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ആതിര, നമ്മുടെ ആതിര ഭയങ്കര ജില്ല് ജില്ലായിട്ടിരിക്കുകയാണ്. ആതിര ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ഉണ്ട്, അത് കുറേ പേര് അയച്ചിട്ടുണ്ടല്ലേ. ആതിര,
0: മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ടൈമിലേക്ക് പോകുന്നതുകൊണ്ട് മെസ്സേജസിലേക്ക് ഞാൻ പോകുന്നു. നമ്മുടെ രാജൻ ചേച്ചി ആൻസർ അയച്ചിരിക്കുന്നു, എക്സ് ആണോ മൈനസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാത്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കവിത ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പ്രിയ രജനി, ആതിര ശുഭദിനം ആശംസിക്കുകയാണ്.
1: താങ്ക് യു.
0: കവിതയാണ് അയക്കുന്നത്. അതെ, ചായ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില പഴയ ഓർമ്മകൾ വരും. അമ്മ രാവിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമാണ്, അത് സത്യമാണല്ലേ. രാവിലെ തന്നെ നമ്മളിങ്ങനെ മൂടി പൊതിച്ച് കിടക്കുമ്പോൾ അമ്മമാർ അടുക്കളകൾ സജീവമാകുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ കവിത ചേച്ചി പറയാം. അതെ, അതിൻ്റെ ആ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായയും നാടൻ പലഹാരങ്ങളും ഒക്കെ കൊതിയോടെ ഓർക്കുകയാണ്. കൊതിപ്പിക്കല്ലേ രജനി പറഞ്ഞത്. അതെ, അത് അത് മാത്രമല്ല, നമുക്ക് കുറച്ച് വിശപ്പിൻ്റെ ഒരു ടൈമിലേക്കും കൂടെ എത്തുന്നതുകൊണ്ടൊരു കൊതി. അതെ, അപ്പോൾ അതുപോലെ രജനി പറഞ്ഞതുപോലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൾ വരുമ്പോൾ പറയും, നിന്റെ ചായ കുടിക്കാനാ വന്നത്, കുറച്ച് കൂടുതൽ എടുത്തോ എന്ന്. അപ്പോൾ അതിലൊരു സ്നേഹവും ഉണ്ട് സന്തോഷവും ഉണ്ട് എന്ന രീതിയിൽ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ആ ഒരു മെസ്സേജിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു മെമ്മറിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഒരു ചായ കുടിച്ചൊരു ഫീലാണ്. അതുപോലെ നമ്മുടെ കവിത ചേച്ചി പറയുന്നു, മറവിയെ പറ്റി പറഞ്ഞുവല്ലോ, അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം തന്നെ ഏത് രോഗമായാലും അവരെ നോക്കുന്നതുവരെയും അതിൻ്റെ നോക്കുന്നവരെയും അതിൻ്റെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കണം. അത് ആരും ഓർക്കുന്ന പോലുമില്ല എന്ന രീതിയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും അതെ, അത് അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവരാ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ആ ഒരു സാഹചര്യം അല്ലെ, അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ബലപ്പെടുത്താൻ അവർക്ക് ചുറ്റും കുറേ കരങ്ങൾ വേണ്ട ഒരു കാര്യമാണ്.
1: നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും തന്നെ വീണു പോകുന്നുവെന്ന് കരുതുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് താങ്ങായി എത്തുന്ന ചില കൈകളുണ്ട് അല്ലെ. നിന്നോടൊപ്പം ഞാനുണ്ട്, അല്ലെങ്കിൽ എന്ത് ഏത് പ്രതിസന്ധിയിലും വിളിച്ചോ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരായിട്ട് മാറട്ടെ നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ രാജൻ ചേട്ടൻ അയക്കുകയാണ്, ഗുഡ് മോർണിംഗ്, ഇപ്പോഴാണ് എത്തിയത്. രാജൻ ചേട്ടൻ ഇച്ചിരി ബിസി മാനാണ് കേട്ടോ. അപ്പോൾ രാജൻ ചേട്ടൻ പറയാണ്, രജനി ചേച്ചി എവിടെ പോയിരുന്നു? അതെ, രജനി ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്.
1: കുറേ നാളിൽ കുറച്ച് പാലക്കാടൻ യാത്രകളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്.
0: അതെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ
1: മനസ്സൊക്കെ മനസ്സെപ്പോഴും ഇവിടെയായിരുന്നു.
0: അതെ, അപ്പോൾ രതീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോ, അടിമാലിക്കാരെ തിരക്കിയ വനജാമ്മയ്ക്കും ചിത്രാമ്മയ്ക്കും ഞങ്ങൾ അടിമാലിക്കാരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്കാർക്കും ഇല്ലേ നല്ല ആശംസകൾ, പക്ഷെ ഞങ്ങൾ തിരിച്ചു നൽകുന്നുണ്ട് കേട്ടോ, നല്ല ആശംസകൾ നേരാണ്. അതുപോലെ തന്നെ രേഖ രാജീവ് പറഞ്ഞിട്ടുണ്ട്, അതെ, റേഡിയോ സാന്ത്വനത്തിലെ അവതാരകർക്ക് ആശംസകൾ നേരുന്നു. രേഖ രാജീവൻ ഹരിപ്പാട് എന്നാണ്. അതെ, അപ്പോ ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസറിലേക്കല്ല ഞാൻ ലാസ്റ്റ് വായിക്കാം കേട്ടോ. അപ്പൊ അരങ്ങും അണിയറയും നാടക കലാകാരന്മാരെ കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ കേട്ടു സന്തോഷം. നാടക കലാകാരനായ പ്രിയ ലീലാ കൃഷ്ണൻ സാറിനും ഷാനവാസ് സാറും അവതരിപ്പിച്ച പരിപാടി കേട്ടു വളരെ നന്നായിരുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതുപോലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, മാത്സ് ടീച്ചർ പറയുന്നത് പ്രോബ്ലം എന്താണ് എന്നാണ്, അതൊന്നുമല്ല.
1: പക്ഷേ ഇത് നല്ലൊരു ടാലന്റഡ് ആയിട്ട് ഈ ഒരു ഇന്റലിജന്റ്

0: മൂവായിരുന്നു.
1: ഇന്റലിജന്റ് ആണ്, കുസൃതി മൂവായിരുന്നു. ഇന്റലിജന്റ് എന്ന് പറഞ്ഞ അടി കിട്ടും. അതെ. അപ്പൊ നമ്മുടെ പ്രസന്ന ബാബു ശ്രീനാരായണ ഗുരു സമാധി ദിനം എന്ന രീതിയിൽ ഒരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പോസ്റ്റർ അയച്ചിട്ടുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് നമ്മെ പഠിപ്പിച്ച മഹാഗുരുവിന് പ്രണാമം അർപ്പിക്കുന്നു എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സന്തോഷത്തിൽ, ഇത്രയും മഹാനായിട്ടുള്ളൊരു വ്യക്തി ജീവിച്ച മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു സന്തോഷം നമുക്ക് തീർച്ചയായിട്ടും. രമേശ് കെ ജി സാർ പറയാണ്, 18 ചായ കുടിക്കുമായിരുന്നു ഞാൻ, അതായത് ഒരു ദിവസമാണോ എന്നറിയില്ല, 8 ചായ ആയിട്ട് അത് പിന്നെ കുറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ചായ ഭാസ്കരൻ അങ്ങനെ ടിവികൾ കണ്ടിട്ടില്ലേ, ചായ ചായ, അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു തോന്നുന്നു. അധികം നമ്മൾ ചായയെ പറ്റി വിശേഷങ്ങൾ പറയുമ്പോ അധികം ചായ കുടിക്കുന്ന അത്ര നല്ലൊന്നും അല്ല,
2: അതൊക്കെ എപ്പോഴും
1: അഡിക്ഷനിലേക്ക് പോകും.
2: ചായയും കാപ്പിയും കുറയ്ക്കും, നമുക്ക് ചായപ്രേമികൾക്ക് അത് തോന്നില്ല.
1: അപ്പൊ ഒന്നും രണ്ടുമായിട്ടൊക്കെ കുറയ്ക്കാം. അപ്പോ 30 രൂപ മുതൽ 50 രൂപ വരെയുള്ള കട്ടൻ ചായ ഞാൻ കുടിച്ചിട്ടുണ്ട്, നേപ്പാളിൽ നിന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. ചായ വിശേഷങ്ങളൊക്കെ അദ്ദേഹം,
2: ചായ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, അപ്പൊ അയച്ചോളൂ.
1: യെസ്. അപ്പൊ ഏകദേശം നമ്മുടെ ഒരു ടൈം ഇങ്ങനെ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ആ രസകരമായിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസറിലേക്ക് കടക്കാണ്. എല്ലാരും ചെവി പൊത്തി പിടിച്ചോളൂ, എന്നെ അടിക്കാനായിട്ട് എല്ലാരും.
2: ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോ ഞാൻ ആതിരയുടെ മുഖത്തുള്ള ഒരു ഭാവങ്ങള് ത്രില്ലിലാണ്, ഇങ്ങനെ. കാരണം എന്താ വെച്ചാൽ ആരും ആൻസർ പറഞ്ഞില്ലല്ലോ.
1: അത് യഥാർത്ഥത്തിൽ ഞാൻ കുഴപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു മാത്സ് ടീച്ചറും ഒരു മലയാളം അധ്യാപികയും ഒരു ഇംഗ്ലീഷ് അധ്യാപികയും കൂടി ഇങ്ങനെ ഒരു യാത്ര ചെയ്തപ്പോൾ, ഒരു ഹിന്ദി അധ്യാപികയും കൂടെ യാത്ര ചെയ്തപ്പോൾ, യാത്രയല്ല സ്കൂളിലേക്ക് എത്താനായിട്ട് സമയമായപ്പോൾ, അതിൽ ഹിന്ദി ടീച്ചറിന്റെ മാല ഇങ്ങനെ പൊട്ടിച്ചു ഒരു കള്ളൻ. അപ്പോൾ എല്ലാവരും അവരുടേതായ ലാംഗ്വേജിൽ കള്ളൻ കള്ളൻ തീവ് അല്ലെങ്കിൽ ചോർ എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ മാത്സ് ടീച്ചർ എന്തായിരിക്കും പറഞ്ഞത് എന്നുള്ളതായിരുന്നു നമ്മുടെ കുസൃതി ചോദ്യം. ഏകദേശം ഒരു പകുതി മാർക്ക് കൊടുക്കാവുന്ന രീതിയിൽ സനോജും എല്ലാരും പറഞ്ഞിരിക്കുന്നത് കണക്കായി പോയി എന്നായിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, രാജൻ ചേച്ചി മൈനസ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണക്കായി പോയി എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്റെ ആൻസർ എന്താണെന്ന് അറിയണ്ടേ? എന്റെ ആൻസർ ഇതാണ്, അയ്യോ എടാ കള്ള ഓടല്ലേ, ഞാൻ പോഷൻ തീർത്തിട്ടില്ല, എനിക്ക് ഓടാ സമയം എന്നാണ് പറഞ്ഞത്.
2: ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറഞ്ഞു, നമ്മുടെ മാത്സ് ടീച്ചർ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയുന്ന ഒരു വാചകമാണ് കുട്ടികളെ പോഷൻ ഒന്നും തീർന്നിട്ടില്ല എന്നുള്ളത്.
1: യെസ്. അപ്പൊ എന്തായാലും ഇതായിരുന്നു എന്റെ ആൻസർ. അപ്പൊ എല്ലാരും കേട്ട് രസിച്ചില്ലേ? അപ്പൊ ആൻസർ ഏകദേശം ഒരു എന്താ പറയാ, പകുതി മാർക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അതുകൊണ്ട് എല്ലാരും ഇന്ന് വിജയികളാണ് അല്ലേ. അപ്പൊ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇൻ കേസിൽ ആരുടെയെങ്കിലും മെസ്സേജ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈവിൽ നമ്മൾ അത് വായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്ന് ലിസൺ ചെയ്ത് ദിലു ഒക്കെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് സോങ് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചിരുന്നത് ഞാൻ ആതിരയും എന്നോടൊപ്പം
2: ഞാൻ രജനീകരിച്ചു ആയിരുന്നു.
1: നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ?
2: തീർച്ചയായും.
1: ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രി

0: ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Yeah, that's the problem.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

0: ആണ്ടി പെണ്ണേ.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി എംപിയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പുഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നതിന് കാരണം ശ്രീനാരായണ ഗുരുവാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ഗുരു പാകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 99ാമത് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിൽ വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: കേരളം മതേതരമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ പൂർണമായ അവകാശം ഗുരുദേവനുള്ളതാണ്. ആ ചിന്തയെ, കേരളം മതേതരമാകാനുള്ള ചിന്തയെ, അതിന്റെ വിത്തുപാകിയത് ഗുരുദേവൻ തന്നെയാണ്. ഇതിന്റെ എല്ലാം മൂല്യ എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് മതേതര ചിന്തയുണ്ടാകുന്നത്. ഗുരു ആ ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് കേരളത്തിൽ പാകിയത്.
0: ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വർക്കല ശിവഗിരിയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരം ശിവഗിരി മഠം സത്യവ്രതം ഹാളിൽ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലപ്പുറം നിലമ്പൂർ ചോക്കാട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രദേശത്ത് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ സ്വദേശിയായ സജിതയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടുപാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരമർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി എംപിയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും തുടരുന്ന ഇടുക്കി ജില്ലയിൽ കർശന യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. മലയോര മേഖലകളിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 മണിവരെ രാത്രിയാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 2 പേരുടെ മരണം ഉൾപ്പെടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി പഴമ്പള്ളിച്ചാലിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് 5 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വാഗമണ്ണിലും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പഴയ മൂന്നാറിലൂടെയുള്ള വാഹനങ്ങൾ CSI പള്ളിക്ക് സമീപത്ത് നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും.
0: ഇടുക്കി വട്ടവിടയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അവലോകന യോഗം ചേർന്നു. നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞു വീണു മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവർക്ക് മന്ത്രി അന്തിമ ഉപചാരമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പുഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവ്വഹിക്കും.

0: ആവശ്യങ്ങളെ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് കൈമാറിയത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഹിമാൻഷു ധില്ലൻ വെള്ളി മെഡലും രുദ്രാംഗ്ഷ് പാട്ടീൽ വെങ്കല മെഡലും സ്വന്തമാക്കി. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലും ഹിമാൻഷു ധില്ലൻ, പാർത്ഥ് മാനെ, രുദ്രാംഗ്ഷ് പാട്ടീൽ എന്നിവരടങ്ങുന്ന ടീം വെള്ളി മെഡൽ നേടി. മിക്സഡ് മാർഷൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സുജിക തരികൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം കൈവരിച്ച കോഴിക്കോട് സ്വദേശിനി വിദർശ വിനോദിന് സംസ്ഥാന സർക്കാരിൽ ജോലി നൽകണമെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു. ഈ അംഗീകാരം സംസ്ഥാനത്തെ യുവ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാലിക്കറ്റ് എഫ് സി ഫുട്ബോൾ താരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് നടക്കാവിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു താരം ഗനി അഹമ്മദ് നീഗത്തിന് ഗുരുതര പരിക്കേറ്റു. തൃശൂർ സ്വദേശിയായ റിജോൺ സൂപ്പർ ലീഗ് കേരള, കർണാടക സൂപ്പർ ഡിവിഷൻ ലീഗ്, കൽക്കത്ത ലീഗ് എന്നിവയിൽ കളിച്ചിട്ടുണ്ട്. ഇന്ന് 99-ാമത് ലൈറ്റ് ഹൌസ് ദിനം. 7,500 കിലോമീറ്ററിലധികം തീരപ്രദേശമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ലൈറ്റ് ഹൌസുകളെ തീരങ്ങളുടെ കാവൽക്കാരായാണ് കണക്കാക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കോവളം തീരത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ രാവിലെ പതാക ഉയർത്തി. ലോകത്തെ ഏറ്റവും മനോഹരമായ 5 ലൈറ്റ് ഹൌസുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന വിഴിഞ്ഞം വൈകുന്നേരം ദീപാലംകൃതമാക്കും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് ഇത്തവണ ദീപാലംകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദീപസ്തംഭത്തിലേക്ക് ശക്തിയേറിയ വെളിച്ചം തെളിക്കും. ഇതിനായി ലൈറ്റ് ഹൌസിന് താഴെ ചുറ്റിനും വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1927 ലൈറ്റ് ഹൌസ് ആക്ട് പാസായതിനോടനുബന്ധിച്ചാണ് ദിനാചരണം. ലൈറ്റ് ഹൌസ് ഡിജിറ്റലായതോടെ സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ട്. മുതിർന്നവർക്ക് 12 രൂപയും വിദേശ സഞ്ചാരികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൌജന്യമാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 531 പോയിന്റ് ഉയർന്ന് 74,826-ലും നിഫ്റ്റി 74 പോയിന്റ് നേട്ടത്തിൽ 23,420-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. പ്രമുഖ ആശുപത്രികളുടെ ഒ പി അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനായി ഗൂഗിളിൽ തിരയുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ഉപയോക്താക്കൾക്ക് വ്യാജ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫയലുകൾ അയച്ചു കൊടുക്കുകയും ഫോൺ ഹാക്ക് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു. 1,000 രൂപയിൽ താഴെയുള്ള തുകകളുടെ തുടർച്ചയായ വ്യാജ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിൽ പരാതി നൽകേണ്ടതാണ്. കേരളത്തിൽ വ്യാപക മോഷണത്തിന് പദ്ധതിയിട്ടിരുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ 5 പേരെ കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടി. ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശികളെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ്ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതേ സംഘത്തിൽപ്പെട്ടവരെ എറണാകുളം കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും 55 പവൻ കവർന്നു. കൂർക്കഞ്ചേരി സ്വദേശി ഹസൻ അലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 1:30 ഒരാൾ മതിൽ ചാടി കടക്കുന്നത് വീട്ടിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി എംപിയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പൊഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: യുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നവേ.

0: മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമൂട്, കൊല്ലം.
1: I know you love me too.

0: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
1: ഇനി വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത യു എൻ സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം മുഖ്യമന്ത്രി സന്ദർശിക്കും. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാലിന് വെങ്കലം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യ ടീ റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. 1926 ഒക്ടോബറിൽ ഗൂഡല്ലൂരിൽ ടീ എക്സ്പെരിമെന്റൽ സ്റ്റേഷനായാണ് ദക്ഷിണേന്ത്യയിലെ തേയില വ്യവസായത്തിൽ പ്രധാന സംഭാവനകൾ നൽകുന്ന ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനമായ ഫൌണ്ടേഷന്റെ തുടക്കം. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 യു എൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ഈ മാസം 22 മുതൽ 28 വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന വാർഷിക ഉന്നതതല പൊതുചർച്ചയിൽ പങ്കെടുക്കാനാണ് ശ്രീ എസ് ജയശങ്കറിന്റെ ന്യൂയോർക്ക് സന്ദർശനം. വിശ്വാസം വീണ്ടെടുക്കുക, പരിവർത്തനത്തെ രൂപപ്പെടുത്തുക, എല്ലാവർക്കുമായി പ്രവർത്തിക്കുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്നതാണ് 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പ്രമേയം. യു എനിലെ 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളോട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. ഈ വർഷം കാലാവധി പൂർത്തിയാക്കാനിരിക്കെ ഗുട്ടറസ് പങ്കെടുക്കുന്ന അവസാന യു എൻ പൊതുസമ്മേളനം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുള്ള യുക്രൈൻ ആക്രമണങ്ങൾ ഇന്ധന വിതരണത്തെ ബാധിക്കുകയും ഡീസൽ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് അടുത്തിടെ യു എസ് പ്രസിഡന്റ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
4: ജാതിയുടെ, മതത്തിന്റെ, സാമൂഹ്യമായ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം തടവറയിലായിരുന്നു കേരളം. ആ അന്ധകാരത്തിലേക്കാണ് പ്രകാശമായി ഗുരുദേവൻ കടന്നു വന്നത്. അതാണ് മാറ്റങ്ങളുടെ തുടക്കം. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗമന ചിന്തയുടെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും എല്ലാം കാതൽ ആ ഗുരുദേവ ദർശനം തന്നെയാണ്, ഒരു സംശയം.
2: 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശന അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്ന വിഷയമനുസരിച്ച് ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ നാഗ സംവിധായകൻ തേജ റാവുവിന്റെ അങ്കിന് പ്ലാറ്റ്ഫോം പ്രൈസ്. ഇതോടെ 2027 മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ ഓസ്കർ മത്സര പട്ടികയിലും ചിത്രം ഇടം പിടിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലിലും മലപ്പുറത്ത് മഴവെള്ളപ്പാച്ചിലിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. മഴവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടും പാടം പ്രദേശം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി MPയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ മഴ ശക്തമായി. വിവിധയിടങ്ങളിൽ മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
5: ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും മിന്നൽ മഴ. ഇന്നലെ ഉച്ചയ്ക്ക് 2 ആരംഭിച്ച മഴ പെട്ടെന്ന് അതിശക്തമായി. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, വാഗമൺ എന്നിങ്ങനെ മീനച്ചിലാറിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ കനത്തത് മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയർത്തി. ജില്ലയിൽ 2 ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. അപകട മേഖലയിൽ താമസിക്കുന്നവരെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി ക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ജനക്ഷേമത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തിന്റെ തീരപ്രദേശവും ജലപാതകളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീലസമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാഗർമാല. 2015 പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. തുറമുഖങ്ങളുടെ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം, തീരദേശ വികസനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതോടൊപ്പം തുറമുഖ കേന്ദ്രീകൃത വികസനം, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ തൊഴിലവസരങ്ങൾ തുടങ്ങിയവയ്ക്കും പദ്ധതി ഊന്നൽ നൽകുന്നു. ഏഷ്യൻ ഗെയിംസ് പുരുഷ വിഭാഗം 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഷ് പാട്ടീൽ വെങ്കലവും രാജ്യത്തിനായി നേടി. ഇതേ ഇനത്തിൽ പുരുഷ വിഭാഗം ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി നേടിയിരുന്നു. മിക്സഡ് മാർഷൽ ആർട്സ് ഇനത്തിൽ സൂചിക തരിയാൽ രാജ്യത്തിനായി വെങ്കലം നേടി. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനം രാജ്യത്തിനാകെ അഭിമാനം സമ്മാനിച്ചതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം വിദർശ കെ വിനോദിന് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന് സംസ്ഥാന കായികമന്ത്രി OJ ജനീഷ് അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വിജയം. ഹോളണ്ടിനെ 3-1 സംഘം കീഴടക്കിയത്. സമനിലകളിൽ കുരുങ്ങിക്കിടന്ന 6 പ്രജ്ഞാനത നേടിയ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത്. ഡി ഗുഗേഷും രാജ്യത്തിനായി ജയം നേടി. എന്നാൽ പോളണ്ടിനെതിരെ ഇന്ത്യൻ വനിതാ ടീം അപ്രതീക്ഷിത തോൽവി വഴങ്ങി. 6 വൈശാലിയുടെ പരാജയമാണ് ഇന്ത്യൻ സംഘത്തിന് പ്രതികൂലമായത്. 6 റൌണ്ടുകൾ ശേഷിക്കെ നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യൻ വനിതകൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. അസംസ്കൃത എണ്ണയിലുണ്ടായ മാറ്റമാണ് വിപണിക്ക് ഗുണമായി ഭവിച്ചത്. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 508 പോയിന്റ് നേട്ടത്തിൽ 74,803, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 66 പോയിന്റ് നേട്ടത്തിൽ 23,412 വ്യാപാരം തുടരുകയാണ്. സ്വർണവിലയിൽ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത് യു എൻ സെക്രട്ടറി ജനറൽ. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവ.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
8: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
11: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
12: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അറിയാം അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. വള്ളംകളി കാണാൻ നമുക്കെല്ലാം ഇഷ്ടമല്ലേ? കരയിൽ ആയിരക്കണക്കിന് കണ്ണുകൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. കായലിൽ നീണ്ടുകിടക്കുന്ന വള്ളങ്ങളിൽ തുഴച്ചിൽക്കാർ, ഒരേ താളത്തിൽ ഉയരുന്ന 100 കൈകൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന വള്ളങ്ങൾ, കരയിൽ നിന്നും ഉയരുന്ന ആർപ്പുവിളികൾ, കായലിന്റെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന വഞ്ചിപ്പാട്ടിന്റെ താളം, ഇത് കേരളത്തിന്റെ ആഘോഷമാണ്. വെള്ളത്തോടും വള്ളത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ ഒരു മനോഹര പാരമ്പര്യം. എന്നാൽ ഈ ആവേശത്തിന് പിന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. എങ്ങനെയാണ് വള്ളംകളി കേരളത്തിൽ ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഇത്ര പ്രത്യേകത? 100 തുഴച്ചിൽക്കാർ ഒരേ താളത്തിൽ തുഴയെറിയുന്നതിന്റെ രഹസ്യം എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഇതിനെയൊക്കെ പറ്റി നമുക്ക് കൂടുതലായി അറിയാം. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കേരളത്തിന്റെ കായലുകളിലൂടെ നമ്മുടെ സ്വന്തം വള്ളംകളിയുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര.

മാനവ സംസ്കാരത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ യാനങ്ങൾ അഥവാ വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിലെ നൈൽ നദിയിൽ പാമ്പോട മത്സരം അഥവാ ചുണ്ടൻ വള്ളംകളി നിലവിലുണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾക്കായി രാത്രി കാലങ്ങളിലാണ് ഇവിടങ്ങളിൽ ജലോത്സവം നടന്നിരുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ പ്രാചീന കാലത്ത് രൂപം കൊണ്ട സൈനിക ജലവാഹനങ്ങളായിരുന്നു. വലിയ നൗകകളിലേക്കും മറ്റും മിന്നലാക്രമണം നടത്താനുള്ള അത്ര വേഗം കൈവരിക്കാനാവുമെന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. ജലാശയങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കേ വഞ്ചികൾ ഒരു പ്രധാന ഗതാഗത മാർഗമായിരുന്നു. ഇന്ന് നാം കാണുന്ന വള്ളംകളിയുടെ ചരിത്രം ആഴത്തിൽ നോക്കിയാൽ അത് വെറുമൊരു ഓണക്കാല കായിക മത്സരം മാത്രമല്ലെന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ രാജഭരണകാലത്തേക്കും യുദ്ധങ്ങളിലേക്കും ക്ഷേത്ര ആചാരങ്ങളിലേക്കും കായൽ ജീവിതത്തിലേക്കും നീളുന്ന ഒരു വലിയ ചരിത്രമാണ് ഇതിനു പിന്നിൽ. വള്ളംകളി എന്ന പാരമ്പര്യത്തിന് വളരെ പഴക്കമുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഓരോ വള്ളംകളിക്കും ഓരോ ചരിത്രമാണ്. ആറന്മുള വള്ളംകളിക്കും ചമ്പക്കുളം വള്ളംകളിക്കും നെഹ്റു ട്രോഫിക്കും വ്യത്യസ്ത ഉത്ഭവ കഥകളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് കേരള ടൂറിസം പറയുന്ന പ്രധാന ചരിത്ര കഥ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 400 മുമ്പ് ആലപ്പുഴ പ്രദേശത്തെ ഒരു രാജാവിന് എതിരാളികളോട് യുദ്ധത്തിൽ പരാജയം നേരിട്ടതിനെ തുടർന്ന് തന്റെ നാവിക ശക്തി കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടായി. അതിന്റെ ഭാഗമായി പുരാതന നാവിക ശാസ്ത്രപരമായ അറിവുകൾ ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള യുദ്ധവള്ളം രൂപപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചരിത്ര വിവരണം. പിന്നീട് ഇതാണ് ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായി വളർന്നത്. മറ്റൊരു വിവരണത്തിൽ കായംകുളം ചെമ്പകശ്ശേരി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ കാലത്ത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ഒരു പ്രത്യേക യുദ്ധവള്ളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചതായി പറയുന്നു. അതായത് ചുണ്ടൻ വള്ളം ആദ്യം മത്സരത്തിനായി ഉണ്ടാക്കിയതല്ല, യുദ്ധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നാവിക വള്ളമായിരുന്നു എന്നതാണ് പറയപ്പെടുന്ന പ്രധാന ചരിത്ര പശ്ചാത്തലം. ചുണ്ടൻ വള്ളങ്ങൾക്ക് ആ പേര് വരാൻ കാരണം അതിന്റെ രൂപം തന്നെയാണ്. വള്ളത്തിന്റെ മുൻഭാഗം ഉയർന്ന് വളഞ്ഞു നിൽക്കുന്ന രൂപമാണ് അതിന്റെ പ്രത്യേകത. അത് ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഇംഗ്ലീഷിൽ സ്നേക് ബോട്ട് എന്ന് പറയപ്പെടുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ ഏകദേശം 100 അടിയിലധികം നീളവും 100 മുതൽ 150 വരെ തുഴച്ചിൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും. വള്ളത്തിന്റെ വലിപ്പം മാത്രമല്ല, 100 കണക്കിന് കൈകൾ ഒരേ താളത്തിൽ തുഴയുന്നതാണ് അതിന്റെ യഥാർത്ഥ വിസ്മയം. ഇന്നത്തെ രീതിയിലുള്ള വള്ളംകളി ഒരൊറ്റ ദിവസം ആരംഭിച്ചതല്ല. രാജാക്കന്മാരുടെ കാലത്തെ യുദ്ധവള്ളങ്ങൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജലയാത്രകൾ, പ്രാദേശിക ഉത്സവങ്ങൾ, പിന്നീട് നടന്ന വള്ള മത്സരങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വള്ളംകളി സംസ്കാരം രൂപപ്പെട്ടത്. ഉദാഹരണത്തിന്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെ പുരാതനമായ ഒരു പാരമ്പര്യമാണ്. അതിനു പിന്നിൽ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവും തിരുവോണ തോണിയുടെ കഥയുമുണ്ട്. അത് ഇങ്ങനെയാണ്. കാട്ടൂർ മങ്ങാട് ഭട്ടതിരി കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ പമ്പാ നദിക്കരയിൽ ഭഗവത് നാമം ജപിച്ച് തപസ് ചെയ്തു. തിരുവോണ നാളിൽ തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് സദ്യ നൽകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അന്ന് ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാൻ പാർത്ഥസാരഥി ഭട്ടതിരിയുടെ ഇല്ലത്തെത്തുകയും സദ്യ സ്വീകരിക്കുകയും ചെയ്തു. യാത്ര പറയുമ്പോൾ, ഇനി മുതൽ ഓരോ തിരുവോണത്തിനും തനിക്കുള്ള സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ഉണ്ണി ഭട്ടതിരിയോട് അരുളി ചെയ്തു. കാട്ടൂർ ഭട്ടതിരി ഒരിക്കൽ തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് സദ്യ വിഭവങ്ങളുമായി പമ്പയിലൂടെ പോയപ്പോൾ അക്രമികളിൽ നിന്നും സംരക്ഷിക്കാൻ കരക്കാർ പോർ വള്ളങ്ങളിൽ അകമ്പടി സേവിച്ചതാണ് വള്ളംകളിയുടെ തുടക്കം. അർജുനൻ പാർത്ഥസാരഥി വിഗ്രഹം ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിന്റെ അനുസ്മരണമായും ഇത് ആഘോഷിക്കുന്നു. ആറന്മുളയിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭഗവാന്റെ വാഹനങ്ങളായാണ് ഇവ കരുതപ്പെടുന്നത്.
തുഴച്ചിൽക്കാർ വെള്ളമുണ്ടും തലപ്പാവുമണിഞ്ഞ് പരമ്പരാഗത രീതിയിലാണ് പള്ളിയോടങ്ങളിൽ കയറുന്നത്. മറ്റ് വള്ളംകളികളിലെ വേഗ താളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിഴക്കൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. കുചേലവൃത്തം, സന്താനഗോപാലം, ഭീഷ്മപർവം തുടങ്ങിയ പൈതൃക ശ്ലോകങ്ങളാണ് വഞ്ചികളിൽ ഈണത്തിൽ ആലപിക്കുന്നത്. 64 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ പള്ളിയോടക്കാർക്ക് വഴിപാടായി നൽകുന്നു. കേരളത്തിലുടനീളം വിവിധ തരം വള്ളംകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രശസ്തമായത് ചുണ്ടൻ വള്ളങ്ങളുടേത് തന്നെയാണ്. വള്ളങ്ങളുടെ രൂപകൽപ്പനയും രൂപവും ഒരു പ്രശസ്ത മരപ്പണിക്കാരനാണ് സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു. ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് പാരമ്പര്യമായി കൈമാറി വന്ന പ്രത്യേക നിർമ്മാണ രീതിയും അളവുകളുമുണ്ട്. ആദ്യം വള്ളത്തിന്റെ രേഖാചിത്രം തയ്യാറാക്കും. അതനുസരിച്ചാണ് മരത്തിന്റെ അളവുകളും വളവുകളും കണക്കാക്കി നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങുന്നത് വെറുമൊരു മരപ്പണി ആരംഭിക്കുന്നത് പോലെയല്ല, പരമ്പരാഗതമായി ഉളികുത്തൽ പോലെയുള്ള ചടങ്ങുകളോടെയാണ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 75 മുതൽ 95 വരെ തുഴച്ചിലുകാർ ഉണ്ടാകുന്ന വള്ളങ്ങളുണ്ട്. ചില വള്ളങ്ങളിൽ 100-ൽ ആളുകളെയും ഉൾക്കൊള്ളും. ഇപ്പോഴത്തെ മത്സര ചുണ്ടൻ വള്ളങ്ങളിൽ ഏകദേശം 100 മുതൽ 150 പേർ വരെ സംഘത്തിലുണ്ടാകും. ഇതിൽ തുഴച്ചിലുകാർക്കൊപ്പം അമരക്കാർ, പാട്ടുകാർ, താളം നിയന്ത്രിക്കുന്നവർ എന്നിവരും ഉൾപ്പെടുന്നു. വള്ളത്തിനകത്തെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. തുഴച്ചിലുകാർ വള്ളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒറ്റത്തുഴക്കാർ മുൻഭാഗത്തിരുന്ന് താളത്തിന് തുടക്കം കുറിക്കുന്നു. അമരക്കാർ പിന്നിൽ നിന്നും വള്ളത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നു. നിലക്കാർ വള്ളത്തിന്റെ പിന്നിലെ ഉയർന്ന ഭാഗത്തു നിന്ന് താളവും ഏകോപനവും നോക്കുന്നു. വഞ്ചിപ്പാട്ടുകാർ പാട്ടിലൂടെ തുഴച്ചിലിന്റെ താളം ഏകീകരിക്കുന്നു. താളത്തിനൊത്ത് തുഴയാനും തുഴച്ചിൽക്കാരുടെ ആവേശം കൂട്ടാനുമായി പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ നടന്ന വള്ളംകളി അദ്ദേഹത്തെ ആകർഷിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തുകയും ചെയ്തതാണ് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം പമ്പയാറ്റിലാണ് ഇത് നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മത്സരം മാത്രമല്ല, ആചാരവും വിശ്വാസവും ചരിത്രവും കൂടി ചേർന്ന ജലോത്സവമാണ്. മറ്റൊരു പ്രസിദ്ധമായ ജലോത്സവമാണ് പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ഇതിന് പിന്നിൽ. കായംകുളം കായലിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും വള്ളങ്ങളുടെ അകമ്പടിയോടെ അത് ഹരിപ്പാട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തതിന്റെ ഓർമ്മയിലാണ് ഈ ജലോത്സവം നടക്കുന്നത് എന്നാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിൽ കല്ലടയാറ്റിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളിയാണ് കല്ലട ജലോത്സവം. 28-ാം ഓണത്തിനാണ് ഇത് നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രധാന ചുണ്ടൻ വള്ള മത്സരങ്ങളിലൊന്നായ കല്ലട ജലോത്സവത്തിന് പ്രാദേശികമായി വലിയ ജനപിന്തുണയുണ്ട്. അതുപോലെ കൊല്ലം നഗരത്തിന് സമീപം അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രധാന വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി. 2011 ഇത് ആരംഭിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ മത്സരം കാണാനെത്തിയതോടെയാണ് പ്രസിഡന്റ്സ് ട്രോഫി എന്ന പേര് ലഭിച്ചത്. ഇന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രധാന മത്സരവുമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കായലുകളെയും പുഴകളെയും ഉത്സവമാക്കി മാറ്റുന്ന എത്രയോ വള്ളംകളികളാണ് ഓരോ വർഷവും നടക്കുന്നത്. ഓരോ വള്ളംകളിക്കും പറയാൻ ഓരോ കഥകൾ. വള്ളംകളി കാണുമ്പോൾ നമ്മൾ കാണുന്നത് വള്ളങ്ങളും തുഴകളും മാത്രമല്ല, ഒരേ താളത്തിൽ ഒന്നിക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും വഞ്ചിപ്പാട്ടിന്റെ ആ താളവും തുഴകളുടെ ആ ഒരുമയും നമ്മുടെ കേരളത്തിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വള്ളംകളി ഒരു മത്സരം മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഓർമ്മയും ആഘോഷവും ഒരുമയുടെ താളവുമാണ്.
അങ്ങനെ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിൽ വള്ളംകളിയെ പറ്റിയുള്ള അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. നമ്മുടെ നാടിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഓൾവേസ് വിത്ത് യു വേർ എവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമത്തിലൂടെ ഞങ്ങൾ കലാ, സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് സമാഗമത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിലെ സമാഗമത്തിൽ നിരവധി വിശേഷങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഇനിയും കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മോട് പങ്കുവയ്ക്കാനുണ്ട്, നമുക്കറിയാനുണ്ട്. അതിനൊക്കെയായി നമുക്കൊന്ന് കാതോർക്കാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമുക്ക് തോന്നുന്നു എനിക്ക് സമാഗമത്തിൻ്റെ ഈ സീറ്റ് ഭയങ്കര ധന്യമാണ്. കാരണം ഇങ്ങനെ വരുന്നവർ ഭയങ്കര നല്ല നല്ല കലാകാരന്മാരാണ്.
1: നാടക പ്രവർത്തകർ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള വിഷയം നാടകം തന്നെയാണ്. നാടകമാണ് ഇഷ്ടം. നമ്മളിപ്പം കാണുന്നതാണ്. നമ്മളിപ്പം ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാൽ നല്ല കുറച്ച് നാടകങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കണം എന്ന്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ആത്മബലി എന്ന് പറഞ്ഞ നാടകം ഇപ്പം
0: ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ വന്ന് പറഞ്ഞു ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ഭീമനായിട്ട് ചെയ്ത് 1 മണിക്കൂർ നാടകമാണ്. അതിനകത്ത് ഭീമനും കിടുംബിയും മാത്രമേ ഉള്ളൂ.
0: എങ്ങനെയാണ് അത് പ്രദർശനത്തിന് പോകുന്നത്?
1: ഞങ്ങളിപ്പം കോട്ടയം കഴിഞ്ഞേ ഉള്ളൂ. കോട്ടയത്ത് ഞങ്ങളിപ്പം അവതരിപ്പിച്ചായിരുന്നു മത്സരമായിരുന്നു.
0: നമ്മൾ കൊല്ലത്തേക്കൊക്കെ
1: തീർച്ചയായിട്ടും കൊല്ലത്തെ എല്ലാം വരും. ഞങ്ങളിപ്പം അത് 1 മണിക്കൂറാണ് നാടകമാണ് അവസാനം. അതിപ്പോ നമ്മൾ വേദികളിലൊക്കെ അവതരിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ മഹാഭാരതത്തിലെ ഏറ്റവും നല്ല കഥ നമ്മൾ വിചാരിക്കും ഭീമൻ ഒരു അമാനുഷികനാണ്, വലിയതാണ്. പക്ഷെ ഭീമനെ പോലെ സംഘർഷം അനുഭവിച്ച ഒരാള് അങ്ങനെ ആ ഭീമന്റെ ആത്മസംഘർഷമാണ് നാടകത്തിലൂടെ
0: നമ്മുടെ MT-യുടെ രണ്ടാമൂഴത്തിലൂടെ കണ്ട ഭീമന്റെ രണ്ടാമൂഴക്കാരനായി വന്ന എനിക്ക് അങ്ങനെയാണ് പറയുന്നത്. അതെ, വെറുമൊരു രണ്ടാമൂഴക്കാരനാണോ ഞാനെന്ന് ചിന്തിച്ചു പോകുന്ന ആത്മസംഘർഷങ്ങളാണ് ഭീമസേനന്റെ MT-യിലൂടെ. പിന്നെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഒരിക്കലും എപ്പോഴും എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഭീമസേനന്റെ ചിത്രം, അത് ഭയങ്കര രസമാ. അത് അത് എന്തായാലും അത് അങ്ങനെ ഒരു ഭീമനെ അവതരിപ്പിക്കാൻ പറ്റുക എന്ന് വെച്ച് തന്നെ ഈ നാടക ജീവിതത്തിൽ ഒരു ധന്യ നിമിഷമാണ്.
1: അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഇപ്പം ചെയ്യാൻ പോകുന്ന നാടകം മൃത്യുഞ്ജയം എന്ന് പറഞ്ഞൊരു നാടകം ഇപ്പം ചെയ്യാൻ പോകുന്നത്. മൃത്യുഞ്ജയം
0: എന്താണ് ഇതിവൃത്തം?
1: അത് മൃത്യുഞ്ജയം ഇത് തന്നെ കർണൻ, കുന്തി, കൃഷ്ണൻ ഇവരുടെ 3 പേരുടെയും കൂടെ ഒരു ചിത്രമാണ്. അത് അത് എഴുതിയത് ഭരത് മുരളിയുടെ നാടകമാണ്. മുരളിച്ചേട്ടന് വേണ്ടി എഴുതിയൊരു നാടകമാണ് മുരളിച്ചേട്ടൻ എഴുതിയതാണ്. മുരളിച്ചേട്ടൻ അഭിനയിക്കുന്നതിന് വേണ്ടി എഴുതിയ
0: നാടകമാണ്. പുറത്ത്
1: രംഗത്ത് വന്നില്ല. അത് എഴുതി അതിന്റെ റിഹേഴ്സൽ തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് സാറ് മരിച്ചു പോകുന്നത്.
0: ഇതൊരു എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും.
1: മുരളിച്ചേട്ടൻ അത് സംവിധാനം ചെയ്തത് നമ്മുടെ പ്രമോദ് വഴിയൊരു സംവിധാനം ചെയ്തത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് സാറിന് വേണ്ടി സംവിധാനം ചെയ്തത്. മുരളിച്ചേട്ടൻ എഴുതി പ്രമോദ് ചേട്ടൻ പ്രമോദ് പയ്യന്നൂർ ഡയറക്ട് ചെയ്ത് റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത്
0: പ്രമോദ് പയ്യന്നൂർ തന്നെയാണ്
1: ഞങ്ങളുടെ നാടകം ഇപ്പം ചെയ്യുന്നത്. പ്രമോദ്
0: നമ്മുടെ ഈ അടുത്ത് നവോത്ഥാനം ചെയ്തത്
1: അത് അന്ന് മുരളിച്ചേട്ടനോട് KPC എഴുതിയായിരുന്നു കുന്തിയായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ റിഹേഴ്സൽ ഇരിക്കുന്ന സമയത്താണ് മുരളിച്ചേട്ടൻ മരണപ്പെട്ടത്. ആ നാടകം ഞങ്ങളിപ്പോ ആരെങ്കിലും
0: കൊണ്ടുവരികയാണ്
1: റിഹേഴ്സൽ. ഇപ്പം നമ്മളിപ്പോ തുടങ്ങി ഇപ്പോ ഉടൻ തന്നെ ആ നാടകം പുറത്തിറങ്ങും. അതിനകത്ത് കർണന്റെ വേഷമായിരുന്നു മുരളിച്ചേട്ടൻ ചെയ്തത്. ആ കർണന്റെ വേഷം തന്നെയാണ് ഞാനിപ്പോ.
0: ഒത്തിരി ധന്യമായ നിമിഷങ്ങളാണ്. ജീവിതത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ്.
1: പിന്നെ ഭയങ്കര സ്വപ്നമാണ് മുരളിച്ചേട്ടന്റെ ഒരു നാടകം.
0: കണ്ണുകളിൽ ഞാനിങ്ങനെ അതിന്റെ ഒരു തീഷ്ണത കാണുന്നുണ്ട് അജീഷിന്റെ കണ്ണിൽ.

0: നാട്യ നാടക കലയുടെ ശ്രേഷ്ഠനായി വാണിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭരത് മുരളിയുടെ ആ ഒരു അകാലത്തിൽ പൊരിഞ്ഞു പോയ ഒരു നക്ഷത്രം, കൊല്ലത്തിൻ്റെ കുടവട്ടൂരിൻ്റെ ഒരു എന്നും മായാതെ നിൽക്കുന്ന ആ പ്രതിഭയുടെ ഒരു നാടകമാണ്. അത് ഈ അണിയറ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് അതിൽ ഭീമനായി മുരളിച്ചേട്ടൻ ചെയ്യാൻ വെച്ചിരുന്ന ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റി നമ്മുടെ അജീഷ് കൃഷ്ണയ്ക്ക് എന്നുള്ളത്, അങ്ങനെ പറ്റുന്നു എന്നുള്ളത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യ നിമിഷമാകട്ടെ. ഭഗവാന്റെ ഒരുപാട്
1: നാടകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുദ്ധത്തിന് വരലെന്ന് കുന്തി കർണനോട് പോയി പറയുന്ന സാധനമാണ്, യുദ്ധത്തിൽ വരലെന്ന്
0: കവചകുണ്ടലങ്ങളൊക്കെ യാചിക്കുന്ന അത് കർണശപഥത്തിൽ ഉണ്ടല്ലോ കഥകളിയിൽ.
1: കർണൻ ഇപ്പോഴും ആത്മസുഹൃത്തിന് വേണ്ടിയിട്ട്
0: ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് നമ്മുടെ മുന്നിൽ അങ്ങനെ കർണൻ ജ്വലിച്ചു
1: നിൽക്കുന്നത്.
0: അപ്പം അത് അതില് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കൊല്ലത്തേക്കും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൊല്ലത്തിന്റെ തന്നെ ആയതുകൊണ്ട് ഇത് കൊല്ലത്ത് കുറെ അധികം വരാനുള്ള സാധ്യതകൾ, എല്ലാരും ഇത് നെഞ്ചേറ്റിയിൽ ആളിക്കുന്ന ഒരു കലയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം തുടർന്ന്
1: അല്ലേ.
0: അപ്പം സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായ അദ്ദേഹത്തിന് ആ രംഗങ്ങളിലേക്ക് കുറേയധികം വിശേഷങ്ങളൊക്കെ നമ്മോട് പറയാനുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ലെ ഒരുപാട് ശ്രോതാക്കളും നമ്മളോട് ഇന്നും കൂടി ലൈവിൽ ഒരു ശ്രോതാവ് അറിയിച്ചാണ്, നിങ്ങൾ റേഡിയോ നാടകങ്ങളൊന്ന് ചെയ്യൂ. അപ്പം ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് അല്ലേ റേഡിയോ നാടകങ്ങൾ? ഒരു കാലഘട്ടത്തിൽ റേഡിയോ നാടകങ്ങളുടെ ആ ഒരു ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു 7.5 പറയുന്നെങ്കിൽ നമ്മളൊക്കെ ശരിക്കും ഇത് ശ്രവ്യ മാധ്യമമാണെങ്കിലും നമ്മളിങ്ങനെ കാതോർത്തിരിക്കും അല്ലേ?
2: അത് നാടകത്തിന്റെ ഇതാണ്. ഇപ്പം റേഡിയോ നാടകം എന്ന് പറയുമ്പോഴും നമ്മള് ഇപ്പൊ നമ്മൾ ഈ മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് റേഡിയോ നാടകം ചെയ്യുമ്പോഴും നമ്മൾ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സൗണ്ട് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം പറയുമ്പോൾ അതല്ലേ ചെയ്യാം നമ്മൾ. അത് അല്ലാതെ ഇവിടെ വന്നിരുന്ന് നമ്മൾ ചുമ്മാ ഇങ്ങനെ നാടകം ഇങ്ങനെ പറയുക എന്നല്ല. ഓരോരോ കഥാപാത്രത്തിന് എന്തെയാണോ ആ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടിട്ട് അഭിനയിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്, ആകാശവാണിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അതെ അതെ. അപ്പം ഇത്രയും വർഷത്തെ നിരന്തരമായ ഒരു കലയുടെ സബരിയ, കലയുടെ ഒരു യാത്ര, നാടകം, സിനിമ, കുറേ അധികം ആൾക്കാരുമായിട്ടുള്ള പരിചയം, അനുഭവങ്ങൾ, ഇതൊക്കെ ഇന്ന് എത്തി നിൽക്കുന്നതും ഇവിടെ വന്ന് ഇപ്പൊ ഈ പങ്കുവെച്ച നമ്മുടെ ഭരത് മുരളിച്ചേട്ടന്റെ ആ ഒരു നാടകത്തിനായി നമ്മളൊക്കെ കാതോർക്കുകയാണ്, കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ധന്യമായ നിമിഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കലാകാരനെ സമാഗമത്തിൽ കിട്ടിയതും ഞങ്ങളുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു കലാകാരനെ ഞാനിങ്ങനെ വിളിക്കുമായിരുന്നു, ചേട്ടൻ ഇങ്ങനെ വരണം അല്ലേ.
2: ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും പോകാറില്ല.
1: റേഡിയോയിൽ ഇത്
2: ആദ്യമായിട്ടാണ്.
1: ബാക്കിയുള്ള മീഡിയയിലൊക്കെ പോയിട്ടുണ്ട്,
2: ചാനൽസിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും റേഡിയോയില്. അത് പിന്നെ നമ്മള് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ ആരോടത്തും ചർച്ച ചെയ്തിട്ടില്ല. നാടകത്തിൽ ഇങ്ങനെ
1: സംസാരിക്കുമ്പോൾ വാക്കുകൾ കലയുടെ കല, അതെ ഞാൻ മുന്നേ പറഞ്ഞ കലാകാരന്റെ വാക്കുകൾ എപ്പോഴും സത്യസന്ധമാണ്. സത്യസന്ധതയാണ് കലയുടെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് എപ്പോഴും വരുന്നത്. പിന്നെ നമുക്കിപ്പം കല ഉള്ളിലേറ്റുന്ന ഒരു വ്യക്തിയെ നമ്മളെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരൊക്കെ വേദനിപ്പിച്ചിട്ടൊക്കെ പോവും, പക്ഷെ നമുക്കൊന്നും തിരിച്ച്. കല അങ്ങനെയാണ്, അതൊരു ആർദ്രമായ വികാരങ്ങളുടെ ഒരു സമ്മേളനമാണ്.
2: എന്റെ സിനിമയുടെ കാര്യമായാലും എനിക്ക് ഭയങ്കര ഇതാണ്
1: സർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മള് നാടകത്തെ കുറിച്ച് പറഞ്ഞു, സിനിമയെ കുറിച്ചാണ്.
2: ഞാനിപ്പം ചെയ്ത പടം ഉരുമ്പെട്ടോൻ എന്ന് പറഞ്ഞൊരു പടമാണ്.
1: ഇന്ദ്രൻസിനോട്
2: ഇന്ദ്രൻസ് ജാഫറിഡിക്ക് നായകന്മാരാകുന്ന പടം. അതിനകത്ത് ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പിട്ട് ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ലൊരു
1: വേഷമാണ്.
2: പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട വേഷമാണ്. ഒരു ഇന്റർവ്യൂവിൽ തൊട്ട് തീരുന്നവരെയും ഫുൾ ായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ ചെയ്തൊരു പടം, ദ പ്രഗ്നന്റ് വിഡോ എന്ന് പറഞ്ഞൊരു
1: പടം. പോസ്റ്റർ കണ്ടു,
2: പ്രഗ്നന്റ് വിഡോ എന്ന്
1: പറഞ്ഞു. അതിലെന്താണ് ആ ഒരു അതിനൊരു പ്രത്യേകത? പ്രഗ്നന്റ് വിഡോ എന്ന് പറയുമ്പോ അതെന്താണ്?
2: അത് ഒരു വിധവയായ ഗർഭിണിയുടെ ഒരു കഥയാണ്. ഗർഭിണിയാവുന്ന സമയത്ത് 5 മാസം ഗർഭിണിയാവുന്ന ഹസ്ബൻഡ് മരിച്ചു പോകുന്നതിന്റെ
1: ഒരു കഥയാണ്,
2: സ്റ്റോറീസ് ആണ് അതിനകത്ത് വരുന്നത്. അത് KR ഉണ്ണി ആണ് ഡയറക്ട് ചെയ്തത്. ഓങ്കാര എന്ന് പറഞ്ഞ വലിയൊരു പടം ഡയറക്ട് ചെയ്തതാണ് പുള്ളി. ദിലീഷ് പോത്തന്റെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടർ. തൊണ്ടി മുതലും ദൃക്സാക്ഷി, മഹേഷിന്റെ പ്രതികാരം, ഒഴുമുറി, അങ്ങനെ ഒരുപാട് പടം. മലയാളത്തിൽ ഏകദേശം 56 പടത്തിന്റെ അസോസിയേറ്റ് ആയിട്ട്.
1: അതിലെന്താണ് റോൾ?
2: അതിനകത്ത് നായകവേഷം പി എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസറിന്റെ നായക കഥാപാത്രമായിരുന്നു ഞാനാണ്. അത് ഇന്ത്യക്ക് വെളിയിൽ ഏകദേശം 13 ഫെസ്റ്റിവലുകളിൽ, വിദേശ ഫെസ്റ്റിവലിലേക്ക് പോയി

0: ഇന്ത്യക്കകത്ത് ബോംബെ, പിന്നെ കൽക്കട്ട, ചെന്നൈ, ബാംഗ്ലൂർ, അങ്ങനെ ഇന്ത്യക്കകത്തുള്ള മിക്കവാറും എല്ലാ ഫെസ്റ്റിവലിലും പോയി. ഏറ്റവും നല്ല നടി, തിരക്കഥാകൃത്ത്, ഡയറക്ടർ, പടം എല്ലാ അവാർഡ് സംബോധനം ചെയ്ത ഒരു വലിയൊരു പടം.
1: ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, താങ്കളൊരു മഹാഭാഗ്യവാനാണെന്ന്.
0: തീർച്ചയായിട്ടും. അല്ല, ഈ പടത്തിലേക്ക് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞത് എന്റെ ഈ ഇതിന് പറഞ്ഞാൽ എല്ലാം ഓരോ സാഹചര്യം പറയുന്നത് ഭയങ്കരമാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു ഒരു പടത്തിന്റെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് കായംകുളത്ത് പോകുന്നു. പത്മരായൻ സാറിന്റെ കായംകുളം അവിടെ ഒരു വീട്ടിൽ, അവിടെ പത്മരായൻ സാറിന്റെ ആ വീട്ടിൽ ഒരു പടത്തിന്റെ പൂജ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ പടത്തിന്റെ പൂജ, അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ അവർ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞ്, എടാ നമുക്ക് ഇതുപോലെ, നമ്മളൊരു പടത്തിന്റെ ഒരു വർക്കിലാണ്, അപ്പൊ ഡയറക്ടർ ഇതുപോലെ ഉണ്ണി കെ ആർ എന്ന് പറഞ്ഞ ആളാണ്, അപ്പം എനിക്ക് നമ്പർ തരുന്നു, നീ ഒന്ന് വിളിക്കണം, സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സിനിമ ഡയറക്ടർമാരെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ വിളിക്കുമല്ലോ. അപ്പം തന്നെ വിളിച്ചു, സാറുമായിട്ട് ഭയങ്കര ഫ്രണ്ടായി. അപ്പൊ സാർ എന്റെ അടുത്ത് ഇങ്ങനെ, സാറിനെ കണ്ടിട്ട് പോലും ഇല്ല, ഞാനോട്ട് ഭയങ്കര ഫ്രണ്ടായി.
1: സൗണ്ടിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ.
0: അതായിരിക്കും, ഞാൻ സാറോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ സാറിനായിട്ട് വേണ്ടത് വരുന്ന സമയത്ത് ഒരു ദിവസം വന്ന് കാണുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം വന്ന് കണ്ടു. കണ്ടപ്പോ സാറിന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സ്റ്റോറി ഇതുപോലെ പറഞ്ഞു. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഓഫീസറിന്റെ ഇതാണ്, പാലക്കാട് അട്ടപ്പാടിയിൽ ഒരു ദളിതനായിട്ടുള്ള ഒരു വിഭാഗത്തിലുള്ള ഒരു ആളാണ്, തന്നെത്താനെ പഠിച്ച് ജോലി കിട്ടി,
1: എഫേർട്ട്
0: എടുത്ത് ജോലി വില്ലേജ് ഓഫീസർ ആവുന്ന ടെസ്റ്റ് എഴുതി കിട്ടി,
1: അതായിരുന്നു റോള്.
0: അങ്ങനെ പുള്ളിയെ പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് അമ്പൂരിയിലേക്ക് സ്ഥലം മാറ്റും. അങ്ങനെ അമ്പൂരിയിൽ വരുന്ന സമയത്ത് അവിടുത്തെ മണൽ കോറിയ മാഫിയ മുന്നോട്ടൊക്കെ ഭയങ്കര പ്രശ്നവും കൈക്കൂലിയുടെ ഒക്കെ പ്രശ്നം വരുന്നു. അങ്ങനെ നിൽക്കക്കള്ളി ഇല്ലാതെ വരുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ സ്റ്റോറിയാണ്. പിന്നെ വൈഫ് ആ ജോലിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഒരു അങ്ങനെ
1: ടച്ചിങ് ആയിട്ടുള്ള
0: സ്റ്റോറിയാണ്. അപ്പൊ ഇതാണ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് സാധനം പറയുന്നത്. ഞാൻ പറഞ്ഞ സാറേ, എന്നറിയാ എന്റെ അടുത്ത് വേഷം എന്താ? അത് നിനക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഒരു പിയൂണിന്റെ വേഷം, പിയൂണിന്റെ ഒരു വേഷമുണ്ട്, പിന്നെ ഒന്ന് രണ്ട് വേഷം ഉണ്ടാ, ഒരു ചെറിയൊരു പോലീസ് ഓഫീസറുടെ വേഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി സാറേ, ഓക്കെ, എനിക്കൊരു ചെറിയൊരു വേഷം
1: തരാം.
0: ഞാൻ അതെ, ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഒരു ഒന്ന് രണ്ട് സീനിലൊക്കെ എനിക്ക് എന്നെ ഒന്ന് കാണിക്കണം, കുറച്ച് ഡയലോഗ് ഒക്കെ വേണം. അതൊക്കെ ഉണ്ട്, ഇതിനകത്തൊക്കെ ഉണ്ട്. പോലീസ് ഓഫീസറുടെ ഒരു വേഷമായാലും നിനക്ക് ഡയലോഗ് ഉണ്ട്, പിയൂണിന്റെ വേഷമായാലും കുറച്ച് ഡയലോഗ് ഒക്കെ ഉണ്ടാവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കും. അപ്പൊ എന്റെ അടുത്ത് പടം തുടങ്ങുന്നതിന് ഒരു അഞ്ച് ദിവസത്തിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ടെക്നീഷ്യന്മാരെല്ലാം ട്രിവാൻഡ്രത്തുണ്ട്, നീ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ആ ഒരു അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവരെ അവിടെയാണ് എല്ലാം നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കൊട്ടാരക്കരയിൽ നിന്നൊരു ഉച്ചയായപ്പോഴത്തേന് അന്നേരം എനിക്കിങ്ങ് മടി, എനിക്ക് ഇയാൾ മടിയാണ്, ഞാൻ പോകണ്ടേ പോകണ്ടെന്നൊക്കെ. അവർ രാവിലെ വിട്ടി വിട്ടു, രാവിലെ വിളിച്ചായിരുന്നേ, ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഇതുവരെ. അങ്ങനെ ആ ഒരു ദിവസം അപ്പം സാറ് പിന്നെ രാവിലെ വിളിക്കുന്നു, നീ തിരിച്ചോ, ഞാൻ വരാൻ സാറേ എന്ന് പറഞ്ഞു, ഉച്ചയാകുമ്പോഴത്തേന് അങ്ങ് എത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉച്ചയാകുമ്പോഴത്തേന് അവിടെ ചെന്ന് ഫ്ലാറ്റിൽ ചെന്ന്
1: അറിയുന്നില്ല, ഇത്രയും നല്ല
0: അതൊന്നും എനിക്കറിയാം. ഈ കഥാപാത്രം ഒന്നും എനിക്കറിയത്തില്ല, എനിക്കെന്നറിയാം ഏതെങ്കിലും പോലീസ് ഓഫീസറുടെ വേഷം, അല്ലെങ്കിൽ രണ്ട് കഥാപാത്രം ഉണ്ട്, അന്നേരം ഒന്നും
1: അറിയുന്നില്ല.
0: അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ക്യാമറമാനുണ്ട്, ക്യാമറ അസോസിയേറ്റർ ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, ഡിസൈനർ ഉണ്ട്, എല്ലാവരും ഉണ്ട്, കംപ്ലീറ്റ് ആൾക്കാരുണ്ട് ആ ഫ്ളാറ്റിൽ. സാർ അവിടെ ഇരിക്കുന്നു. അപ്പൊ അവരെല്ലാം, ഞാൻ വന്നു, എന്നെ എല്ലാം പരിചയപ്പെടുത്തി, ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോളാം പറഞ്ഞു, ഞാൻ പോകുന്നു. പിന്നെ എന്റെ അടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരാടാ, നമുക്കൊരു അഞ്ചു ദിവസം കഴിയുമ്പോഴത്തേന് പാലക്കാട് മുണ്ടൂരാണ് ഷൂട്ട്, പാലക്കാട് വെച്ചാണ്, ഒരു 10-25 ദിവസം അവിടെ ഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് പറയാം എന്ന് വെച്ചാൽ, സെക്രട്ടേറിയറ്റ് അവിടെ സെറ്റ് ഇടുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പാലക്കാട് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്, അപ്പൊ അവിടെ നമ്മൾ സെക്രട്ടേറിയറ്റ് സെറ്റ്. അപ്പൊ നിന്റെ വിളി വരുമ്പോഴത്തേന് വന്നാൽ എന്ന് പറഞ്ഞു. അങ്ങനെ പടം തുടങ്ങുന്നതിന് ഒരു 3 ദിവസത്തിന് മുമ്പിട്ട് ഒരു വൈകിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പത്തനാപുരത്ത് പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ്, വരുന്ന വീട്ടിൽ ഇങ്ങനെ പത്തനാപുരത്ത് പോയിട്ട് വരുന്ന സമയത്ത് സാറിന്റെ കൊള്ളു വരുന്നു. കൊള്ളു ചേട്ടാ, നമുക്ക് ഒരു 2-3 ദിവസം കൂടെ പണം തുടങ്ങാനുള്ളൂ എന്നിട്ട് പറഞ്ഞു. അപ്പൊ ശരി സാർ, ഓക്കെ, എനിക്ക് വരുന്ന പറയുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ഞാനങ്ങ് എത്തിക്കൊള്ളാം. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞു, നീ ടെൻഷൻ പറഞ്ഞു, ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയാൻ പോവാണ്, നീ ബോധം കെട്ട് വീഴുമെന്ന് ചെല്ലു. ഞാൻ പറഞ്ഞു, എന്തുവാ? ഞാൻ വിചാരിച്ചു നീ റോളില്ലേ, കട്ട് ചെയ്തോ, വേറെ ആരെങ്കിലും ബന്ധോ എന്നൊക്കെ വിചാരിച്ചു.
1: അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ
0: പിന്നെ അങ്ങനെ ചിന്തിക്കത്തോ, നീ ബോധം കെട്ടുന്ന അതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെ, ഇതിനകത്ത് ഇങ്ങനെ നല്ല നല്ല ഡയലോഗ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എനിക്ക് ആ സമയത്ത് സാറിനോട് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ പടത്തിന്റെ ഹീറോ ഷിബു പി എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ നീയാണ്. ഞാനും എനിക്ക് പിന്നെ എന്ത് സംസാരിക്കണം ഒന്നും അറിയത്തില്ല. ഭയങ്കര പിന്നെ പിന്നെ സാറ് ചോദിക്കും, ടെൻഷൻ ആവണ്ട, നീ ഓക്കെയാണ്, ഞങ്ങൾ തീരുമാനിച്ച്. സാറേ അത് എന്താ, അത് നീ അന്ന് ഫ്ളാറ്റിൽ നിന്നെ അന്ന് വിളിച്ചില്ലേ, നീ അന്ന് ഫ്ളാറ്റിൽ എന്നെ കാണാൻ വേണ്ടി അന്ന് ഫ്ളാറ്റിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അതാണ് അത് കറക്റ്റ്. അപ്പൊ എന്റെ അടുത്ത് തന്നെ സാറ് പറഞ്ഞ, നീ എന്റെ ഫ്ളാറ്റിന്റെ ആ ഡോറ് തുറന്ന് വരുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ആ വില്ലേജ് ഓഫീസറാണ് നടന്നു വരുന്നത് പോലാണ് എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് പടത്തിന്റെ
1: മെയിൻ ക്യാരക്ടർ.
0: അങ്ങനെയാണ് നമ്മൾ മൂന്ന് ദിവസങ്ങളിൽ ഷൂട്ടും ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ. അത്
1: ഭയങ്കര അംഗീകാരം.
0: അതുകൊണ്ട് അതിന് ശേഷം എനിക്കിപ്പം നിറയെ ഒത്തിരി പടങ്ങൾ
1: ഇപ്പം
0: തമിഴായാലും മലയാളമെല്ലാം അത് ആ പടം തന്നെ ഇപ്പം ഞാൻ പറയില്ല, അതിന് ഒരു 13 ഫെസ്റ്റിവലുകൾ എല്ലാം, ബാംഗ്ലൂർ ഫെസ്റ്റിവൽ എല്ലാം. എന്ന് വെച്ചാൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ ഈ പടം എല്ലാ പ്രവർത്തകർക്കും അറിയാം. പ്രഗ്നന്റ് വിഡോ
1: അത് എല്ലാം ഒരു ദൈവീകം തന്നെയാണ്. തുടക്കത്തിൽ നമ്മൾ ഇത് എൻട്രി ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്തു, അത്രയും ദൈവം തൊട്ടറിഞ്ഞ ഒരാളാണ്, ആയതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു ക്യാരക്ടർ.
0: അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ച ടിങ്കിൾ ബേബി എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ളതാണ്, ഏറ്റവും നല്ല നടിക്കുള്ള.
1: പക്ഷേ നമ്മൾ ഒരു കാര്യം അറിയണം, ഒരുപാട് പേരും ഒരുപാട് പേർക്കും പറയാൻ കുറേ യാതനകളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അത്തരം ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാതെയുണ്ട് അല്ലെ, പറയാൻ ഇനി പറഞ്ഞതിൽ കൂടുതൽ ഇനി പറയാനിരിക്കും. പക്ഷെ നമ്മുടെ എപ്പിസോഡിന്റെ ഒരു സമയം നമ്മുടെ വൈൻഡ് അപ്പ് സെക്ഷനിലേക്കൊക്കെ കടക്കാനായി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും സമാഗമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കൃഷ്ണ തന്നെയായിരുന്നു, ഈ ആഴ്ചയിലും സമാഗമം നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷൻ ആകുകയാണ്. ഇനിയൊരു അവസരത്തിലും നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട കലാകാരൻ പലയിടങ്ങളിലായി നമ്മോടൊപ്പം ഉണ്ടാകും, ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെതായ നാടകങ്ങളൊക്കെ ഞങ്ങളതൊക്കെ സർപ്രൈസ് ആയിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു അത് സർപ്രൈസ് പൊട്ടിച്ചോ എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അതിലുപരി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് കടക്കാം. പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞാല് പറ്റുവെച്ച ഞാനും കൂടെ
0: തീർച്ചയായും
1: സപ്പോർട്ട് തരാം. അപ്പൊ നമുക്ക്
0: കൂട്ടത്തിൽ പാട്ട്. ഈ സിനിമയുടെ ഇതിലാണ് ശിവൻ ചേട്ടന്റെ കുറച്ചില്ലേ, ശിവൻ കാവാലത്തിന്റെ, അങ്ങനെ ശിവൻ ചേട്ടന്റെ കൂടെ കുറച്ച് മിങ്കിൾ ചെയ്തപ്പോഴാണ് കാവാലത്തിന്റെ കുറച്ച് നല്ല പാട്ടുകൾ ഇങ്ങനെ വിടും. അപ്പൊ അതില് കാവാലത്തിന്റെ ഈ ആലായാൽ തറ വേണം എന്നുള്ള പാട്ട് ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ശിവൻ ചേട്ടനെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഓർക്കുകയാണ്, പ്രഗത്ഭനായ കൃഷ്ണൻകുട്ടി നേരുടെ മകനാണ് ശിവൻ ചേട്ടൻ. ഇപ്പൊ സിനിമയിൽ സജീവമാണ്, ഇപ്പൊ എല്ലാ പടത്തിലും
1: ചേട്ടൻ.
0: ഓക്കെ, അപ്പൊ എന്നോട് പാടിക്കൊണ്ടേ. അവിടെയും നമ്മൾ ഇങ്ങനെ കൂട്ടത്തില പാടുന്നത് ശിവൻ ചേട്ടൻ ഇങ്ങനെ പാടുന്നത് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും.
1: ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത അതാണ്, കൂടെ കേട്ടിരിക്കുന്നവരും ഇതിലേക്ക് വന്ന് ചേരുന്ന ഒരു പാട്ടാണ്. അതായത് അതാ ചില കലകൾ കാലാന്തരങ്ങളായി നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പാട്ട്.
0: അതെ അതെ.
1: ഓക്കെ.

0: അസാധ്യമായിട്ട് പാടി ഒരു
1: ഇഷ്ടമാണ്.
0: അതായത് ഒരു പ്രത്യേക ഓളം തരുന്ന ഒരു പാട്ടാണ്, ഒരു പ്രത്യേക വൈബാണ് ഈ പാട്ട്. ഈ പാട്ട് നമ്മളോടൊപ്പം ഒരാളാ പാടി തുടങ്ങുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കലി വന്ന് ഒഴുകുകയാണ്
1: തൊട്ടറിഞ്ഞു
0: പോയ ഒരുപാട് സർഗ സൃഷ്ടിയുടെ മകളോ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇതാണ്. അത്തരം ആൾക്കാരൊക്കെ കടന്നുപോയത് നമുക്ക് എന്തുമാത്രം ഒരു ശൂന്യത, അതൊന്നും നികത്താൻ ആരെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തു. അപ്പം നമുക്കിന്ന് റേഡിയോ സാന്ത്വനത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തി, കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്തൊരു സമാഗമത്തിലേക്ക് നമ്മൾ തീർച്ചയായും അതിഥിയായി വിളിക്കും. അപ്പം അന്ന് സിനിമയിലൊക്കെ ഉയരങ്ങളിൽ ഒരുപാട് ഉയരത്തിലെത്തി നിൽക്കുന്ന, ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടി നിൽക്കുന്ന ഒരു കലാകാരനാകട്ടെ എന്നുകൂടി

0: ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അത് അറിഞ്ഞു എന്ന് തോന്നുന്നു. ഞാനത് പറഞ്ഞപ്പോ ആ കണ്ണുകളിൽ ഒരു ഞെട്ടൽ പോലെ ഇങ്ങനെ കണ്ടു. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM പാലിയേറ്റീവ് കെയറിന്റെ 10-20 വർഷമായിട്ട് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിന് കിടപ്പ് രോഗികൾ ഒരുപാടുണ്ട്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഏകദേശം നമുക്ക് 3 ആംബുലൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ പിള്ള സാറ്, ഒരുപാട് വോളണ്ടിയേഴ്സ്, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് ദൈവം തൊട്ടറിഞ്ഞ കുറേ ആൾക്കാരുടെ മനസ്സുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു കലാകാരൻ എത്തിയതും ഒരു ദൈവീകമാണ്, ഇതറിയാതെയല്ലേ വന്നത്?
1: തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പാലിയേറ്റീവ് കെയർ, ഇതാണ് നിങ്ങളുടെ ചാരിറ്റി എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അതിനകത്ത് വരാനും അതിന്റെ ഒരു ഭാഗവാക്കാവാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്റെ മിക്കവാറുള്ള അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്റെ ഈ മനസ്സ് കൂടുതൽ ഇവിടെ തുറക്കാനായിട്ട്.
0: എനിക്ക് തോന്നുന്നു മറ്റേ വേറെ എവിടെയെങ്കിലും പോയതിലും ഇതുപോലെയായിരുന്നു. നമ്മുടെ കോട്ടയ്ക്കൽ മധുചേട്ടനായിരുന്നു സമാഗമത്തിൽ ഒരു ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ടുള്ളത്. മധുചേട്ടനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വസന്തകുമാർ സാംബശിവനായിരുന്നു. ഇപ്പൊ കോട്ടയ്ക്കൽ മധുചേട്ടൻ നമ്മുടെ കുടുംബ സുഹൃത്താണ്. അപ്പൊ കൊല്ലത്ത് വേറൊരു പ്രോഗ്രാമിന് എത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നത്. അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് നന്നായിട്ട് വണ്ടടിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞത്, ഞാൻ മറ്റൊരു വേദിയിലും പോയി പറയാത്ത പാലിയേറ്റീവ് കെയറിന്റെ ഇങ്ങനെ ഒരു ദൈവസ്പർശമുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുകയായിരുന്നു എന്ന് ചേട്ടനും പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ എത്തപ്പെടുന്ന എല്ലാ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പം നമ്മുടെ ഈ അജീഷ് കൃഷ്ണ ഇതേ നിൽക്കുകയാണ് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലൊക്കെ ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പം അതിലുപരി ഈ നാടകത്തിൽ ആ പറഞ്ഞ നമ്മുടെ ഭരത് മുരളിയുടെ നാടകത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒഴിവ് നികത്തിക്കൊണ്ട് ആ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ അഭാവത്തിൽ അതിലേക്ക് എടുത്ത് കയറി വരാനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി ബ്ലെസ്സിങ്സും എല്ലാവരുടെയും റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മെമ്പേഴ്സിനും വേണ്ടി ഞാൻ അങ്ങയോട് പറയുകയാണ്. ഇവിടെ എത്തിയതിന് ഒത്തിരി സന്തോഷം.
1: എനിക്ക് ഭയങ്കര മറ്റുള്ള എടുത്തു പോകുന്നതിനെക്കാട്ടി വളരെ ഒരു ആത്മസംതൃപ്തി എനിക്ക് കിട്ടി. കാരണം ഒരാൾക്കെങ്കിലും സാന്ത്വനം ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ്. അപ്പൊ ഒരുപാട് പേർക്ക് സാന്ത്വനമാകുന്ന ഒരു FM എന്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് വന്നതിൽ, എന്നെ വിളിച്ചതിൽ ഉള്ള ഹൃദയത്തിൽ തൊട്ടുള്ള സന്തോഷവും സ്നേഹവും എല്ലാം അറിയിക്കുകയാണ്.
0: നന്ദി, നമസ്കാരം. സമാഗമം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്ന് വരുന്ന സമാഗമത്തിൽ നമ്മൾ പ്രതിഭാധനരായ നിരവധി വ്യക്തിത്വങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.
1: லவ் பண்ண பொண்ணு விட்டுட்டு போயிட்டா அந்த பொண்ணை வெறுப்பேத்தாம அவளுக்காக ஒரு நிமிஷம் ப்ரே பண்ணுங்கடா. அவ பேரண்ட்ஸுக்காக ப்ரே பண்ணுங்க. ஏ அவ புருஷனுக்கும் புள்ளுகட்டிகளுக்கும் சேர்த்தே ப்ரே பண்ணுங்கடா. ப்ரே பண்ணுங்க.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടെ

0: ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കന്നിമാസം 5-ാം തീയതി, അറിവിന്റെയും കരുണയുടെയും അമൃത വർഷം പൊഴിച്ച മഹാത്മാവ് ശ്രീനാരായണ ഗുരുദേവൻ ഭൗതിക ശരീരം വെടിഞ്ഞ് മഹാസമാധി പ്രാപിച്ചിട്ട് 98 വർഷങ്ങൾ തികയുന്നു. ആ പരിശുദ്ധ സ്മരണയ്ക്ക് മുന്നിൽ ആദ്യം തന്നെ പ്രണാമമർപ്പിക്കുന്നു. അജ്ഞതയുടെ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിലേക്ക് ആത്മീയതയുടെയും സമത്വത്തിൻ്റെയും ദിവ്യ വെളിച്ചം പകർന്നു നൽകിയ യുഗപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ മഹാത്മാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1856 ഓഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പകാലത്ത് തന്നെ തത്വചിന്തകളിലും ആധ്യാത്മിക കാര്യങ്ങളിലും പ്രത്യേകം താല്പര്യം പുലർത്തിയ അദ്ദേഹം സംസ്കൃതം, തമിഴ്, മലയാളം ഭാഷകളിൽ വലിയ പാണ്ഡിത്യം നേടി. നാടിന്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ നേരിട്ടറിഞ്ഞ അദ്ദേഹം പിന്നീട് ആത്മജ്ഞാനത്തിനായുള്ള തിരച്ചിലിലായി. തുടർന്ന് മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിലായിരുന്നു അദ്ദേഹത്തിന്റെ കഠിനമായ തപസ്. അവിടെ നിന്ന് നേടിയെടുത്ത പരമമായ ആത്മീയ വെളിച്ചമാണ് പിന്നീട് ഒരു നാടിന്റെ ആകെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അന്നത്തെ കേരളം ജാതിഭേദങ്ങളാലും അനാചാരങ്ങൾ കൊണ്ടും വലഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. അതിനെതിരെ ആയുധങ്ങളെടുക്കാതെ അഹിംസയിലൂടെയും ആത്മീയതയിലൂടെയും ഗുരുദേവൻ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. 1888 അരുവിപ്പുറത്ത് അദ്ദേഹം നടത്തിയ ശിവപ്രതിഷ്ഠ ഒരു ചരിത്ര വഴിത്തിരിവായിരുന്നു. പൂജ ചെയ്യാൻ ബ്രാഹ്മണർക്ക് മാത്രമാണ് അവകാശമെന്ന നിലവിലെ ധാരണകളെ കാറ്റിൽ പറത്തി ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അദ്ദേഹം അവിടെ കുറിച്ചുവെച്ചു. പിന്നീട് അമ്പലങ്ങളെക്കാൾ പ്രധാനം വിദ്യാലയങ്ങളാണെന്നും അമ്പലങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് വായനശാലകൾ വേണമെന്നും അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചു. കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠിച്ച് തന്നിലേക്ക് തന്നെ നോക്കുക, നിങ്ങളിലാണ് ദൈവം എന്ന വലിയ തത്വം ലളിതമായി സമൂഹത്തിന് കാട്ടിക്കൊടുത്തു. ലോകത്തിന് ഗുരുദേവൻ നൽകിയ ദർശനങ്ങൾ എന്നും പ്രസക്തമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്വാനം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതചിന്തകൾക്കതീതമായി മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശത്തിലൂടെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും മുന്നേറ്റത്തിനും വഴിതെളിച്ചു. വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. മഹത്തായ സാമൂഹിക പരിഷ്കർത്താവിനൊപ്പം തന്നെ അനുഗ്രഹീതനായ ഒരു മഹാകവി കൂടിയായിരുന്നു ഗുരുദേവൻ. തത്വചിന്തയെ തികച്ചും ലളിതമായും എന്നാൽ അതിഗഹനമായും അവതരിപ്പിച്ച നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചു.

0: ചെറിയ ചിന്തകളും ലളിതവും മനോഹരവുമായ ഭാഷയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ആത്മീയത, മനുഷ്യസ്നേഹം, സമത്വം, ആത്മജ്ഞാനം തുടങ്ങിയ ആശയങ്ങൾ വളരെ ലളിതമായി സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് കഴിഞ്ഞു. ആത്മോപദേശ ശതകം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ 100 ശ്ലോകങ്ങളിലൂടെ ആത്മജ്ഞാനം, മനുഷ്യൻ്റെ യഥാർത്ഥ സ്വരൂപം, ഏകതാബോധം തുടങ്ങിയ ആഴമേറിയ ആശയങ്ങളാണ് ഗുരുദേവൻ അവതരിപ്പിക്കുന്നത്. സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി സത്യത്തെ തിരിച്ചറിയണമെന്ന സന്ദേശമാണ് ഈ കൃതിയുടെ കാതൽ. ഗുരുദേവൻ രചിച്ച ദൈവദശകം ഏറ്റവും ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള 10 ശ്ലോകങ്ങളുള്ള പ്രാർത്ഥനാ കൃതിയാണ്. ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഈ രചന കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ലാളിത്യത്തിലാണ് രചിച്ചിരിക്കുന്നത്. 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വച്ച് ഗുരു രചിച്ച ജാതി നിർണയം എന്ന കൃതിയിലൂടെ ജാതിയെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ ഗുരുദേവൻ ചോദ്യം ചെയ്യുന്നു. മനുഷ്യരെ ജാതിയുടെ പേരിൽ വേർതിരിക്കുന്നതിന് പകരം എല്ലാവരിലും ഒരേ മനുഷ്യ സ്വഭാവമാണ് നിലനിൽക്കുന്നതെന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഗുരുവിൻ്റെ പ്രധാന ദാർശനിക കൃതികളിലൊന്നാണ് ദർശനമാല. 10 ദർശനങ്ങളിലൂടെ ആത്മാവ്, ലോകം, മായ, ജ്ഞാനം, പരമസത്യം തുടങ്ങിയ ആശയങ്ങളെ ഗുരുദേവൻ അവതരിപ്പിക്കുന്നു. അദ്വൈത ദർശനത്തിൻ്റെ ആഴം ലളിതവും കാവ്യാത്മകവുമായ ഭാഷയിൽ വ്യക്തമാക്കുന്ന കൃതിയാണിത്. അതുപോലെ അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാന ദാർശനിക കൃതിയാണ്. അദ്വൈതത്തിൻ്റെ ആശയങ്ങളും ആത്മാവും പരമസത്യവും തമ്മിലുള്ള ഏകത്വവും ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഗുരുദേവൻ്റെ ഈ കൃതികൾ വെറും സാഹിത്യ സൃഷ്ടികൾ മാത്രമായിരുന്നില്ല, മനുഷ്യനെ കൂടുതൽ അറിവിലേക്കും ആത്മബോധത്തിലേക്കും നയിക്കുന്ന ചിന്തകളുടെ അമൂല്യ സമ്പത്തായിരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സമാധി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ചിന്തകളെയും കൃതികളെയും പറ്റി നാം ഓർക്കുമ്പോൾ അത് വെറുമൊരു ഓർമ്മപ്പെടുത്തലാകാതെ നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല വെളിച്ചമായി അത് മാറട്ടെ. വർഗീയതയും ജാതി ചിന്തകളും മനുഷ്യർക്കിടയിൽ വീണ്ടും മതിലുകൾ പണിയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക് എന്നുമുള്ളതിനേക്കാൾ പ്രസക്തിയുണ്ട്. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ആ മഹാനുഭാവൻ്റെ തത്വചിന്തകൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. ഗുരുദേവൻ ശരീരമായി നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളും സന്ദേശങ്ങളും ഇന്നും നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗുരുദേവൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗുരുദേവ സ്മരണ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. September 21 വേൾഡ് അൽഷിമേഴ്സ് ഡേ. അൽഷിമേഴ്സ് രോഗത്തെയും മറ്റു തരത്തിലുള്ള ഡിമെൻഷ്യയെയും ചുറ്റിപ്പറ്റിയുള്ള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ക്യാമ്പയിനായ ലോക അൽഷിമേഴ്സ് ദിനം എന്ന നിലയിൽ September 21 വൈദ്യശാസ്ത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം മുന്നറിയിപ്പ് സൂചനകളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, നേരത്തെയുള്ള കണ്ടെത്തൽ പ്രോത്സാഹിപ്പിക്കുക, രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മെച്ചപ്പെട്ട പിന്തുണയും പരിചരണ സംവിധാനങ്ങളും വേണമെന്ന് വാദിക്കുക എന്നിവയാണ്. അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ ADI പോലുള്ള ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഡിമെൻഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള ഭാരത്തെ എടുത്തു കാണിക്കുന്ന ഈ ദിനം ഗവേഷണത്തിനും സാമൂഹിക പിന്തുണയ്ക്കും വേണ്ടി വിഭവങ്ങൾ സമാഹരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ശ്രദ്ധേയമായ മെഡിക്കൽ അസോസിയേഷനുകൾ ലോക മയോസിറ്റിസ് ദിനം, പേശി ക്ഷയിപ്പിക്കുന്ന അപൂർവ ഓട്ടോ ഇമ്യൂൺ അവസ്ഥകളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി September 21 ആചരിക്കുന്നു. ചരിത്രപരമായ നാഴികക്കല്ലുകൾ, പെയിൻ ടൈഫസ് പകരുന്നുവെന്ന് കണ്ടെത്തിയതിന് നോബൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ബാക്ടീരിയോളജിസ്റ്റ് ചാൾസ് നിക്കോളിന്റെ ജന്മദിനമാണ് September 21. ഈ അറിവുകൾ

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

കൃതികൾ തുടങ്ങിയ 5 വിഭാഗങ്ങളായിട്ടാണ് ഗുരുവിന്റെ കൃതികൾ സാധാരണയായി കാണപ്പെടുന്നത്. ഈ കൃതികൾ ഗുരുവിന്റെ സാമൂഹിക പരിഷ്കാര ചിന്തയും ആത്മീയ ദർശനവും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്നു. ഗുരുവിന്റെ മലയാളത്തിലെ ശ്രദ്ധേയമായ കൃതികളിൽ ദൈവദശകം, ആത്മോപദേശതകം, അദ്വൈത ദീപിക, ജീവകാരുണ്യ പഞ്ചകം, ശിവശതകം, സ്വാനുഭവഗീതി, ആത്മവിലാസം, ദൈവചിന്തനം മുതലായവ ഉൾപ്പെടുന്നു. ഇവയിൽ ദൈവദശകം ഗുരുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രാർത്ഥനാഗീതികളിൽ ഒന്നാണ്. ആത്മോപദേശ ശതകം ഗുരുവിന്റെ ദർശനത്തിന്റെ ചുരുക്കരൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.

കൃതികൾ എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കവിതാ സമാഹാരമല്ല, മറിച്ച് സാമൂഹിക പരിഷ്കാരവും ആത്മീയ ചിന്തയും ചേർന്ന വലിയ സാഹിത്യ പൈതൃകമാണ്. ഗുരുദേവന്റെ ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം എന്ന് പറഞ്ഞുവല്ലോ. ദൈവസ്മരണ, സമാധാനം, ഭക്തി, സർവമംഗളാശംസ എന്നിവ ഈ കൃതിയുടെ ആഴത്തിലുള്ള ആശയങ്ങളാണ്. ആത്മജ്ഞാനം, സ്വയം ശുദ്ധീകരണം, മോക്ഷമാർഗം എന്നിവയെക്കുറിച്ചുള്ള 100 ശ്ലോകങ്ങളുടെ സമാഹാരമാണ് ആത്മോപദേശ ശതകം. അദ്വൈത ദർശനത്തെ ലളിതമായി അവതരിപ്പിക്കുന്ന കൃതിയാണ് അദ്വൈത ദീപിക. ഒരേ സത്യത്തെ പല രൂപങ്ങളിൽ കാണുന്ന ദർശനമാണ് ഇതിന്റെ അടിസ്ഥാനം. ഗുരുദർശനത്തിന്റെ തത്വചിന്താപരമായ മുഖം വ്യക്തമാക്കുന്ന പ്രധാന കൃതിയാണ് ദർശനമാല. ജീവിതം, ആത്മാവ്, മോക്ഷം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ ഇതിലുണ്ട്. കരുണ, സ്നേഹം, ജീവജാലങ്ങളോടുള്ള സഹാനുഭൂതി എന്നീ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കൃതിയാണ് ജീവകാരുണ്യ പഞ്ചകം. ശിവഭക്തിയെ ആധാരമാക്കിയ ശ്ലോക സമാഹാരമാണ് ശിവശതകം. ഭക്തിയും തത്വചിന്തയും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന കൃതിയാണിത്. ശ്രീകൃഷ്ണ അല്ലെങ്കിൽ വാസുദേവ സ്തുതിയായി രചിച്ച 8 ശ്ലോകങ്ങളുടെ കൃതിയാണ് വാസുദേവാഷ്ടകം. ഭക്തിസാന്ദ്രമായ ശൈലിയാണ് ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത. ഭദ്രകാളിയെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങളുടെ കൃതിയാണ് ഭദ്രകാളിയാഷ്ടകം. ശക്തിയുടെ ആരാധനാഭാവം ഇതിൽ വ്യക്തമാണ്. ചിദംബരനാഥനെ സ്തുതിക്കുന്ന കൃതിയാണ് ചിദംബരാഷ്ടകം. സർവവ്യാപിയായ ദൈവത്തെ ഈ ശ്ലോകങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഗുരുവിനെ സ്തുതിക്കുന്ന രചനയാണ് ശ്രീനാരായണ സ്തവം. ഗുരുവിനെ ഒരു ആത്മീയ മാർഗദർശിയായും സാമൂഹിക നവോത്ഥാന നായകനായും അവതരിപ്പിക്കുന്നു. യോഗ ദാർശനിക ചിന്തകളുമായി ബന്ധപ്പെട്ട കൃതിയാണ് കുണ്ടലിനി പാട്ട്. കുണ്ടലിനി, ആത്മപരിശോധന, ആന്തരിക ഉണർവ് എന്നിവ ഈ കൃതിയുടെ പ്രധാന പ്രമേയങ്ങളാണ്. സ്വന്തം ആത്മാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ഗീതമാണ് സ്വാനുഭവ ഗീതി. നേരിട്ടുള്ള അനുഭവത്തിനും ആത്മബോധത്തിനും പ്രാധാന്യം നൽകുന്ന കൃതിയാണിത്. അറിവിന്റെ സ്വഭാവവും ആത്മീയ ബോധവും വിശദീകരിക്കുന്ന കൃതിയാണ് അറിവ്. വെറും പാണ്ഡിത്യത്തെക്കാൾ ഉള്ള അറിവിനാണ് ഇവിടെ പ്രാധാന്യം. ആത്മാവിന്റെ പ്രകാശവും അതിന്റെ ഉയർച്ചയും പ്രതിപാദിക്കുന്ന കൃതിയാണ് ആത്മവിലാസം. മറ്റുള്ളവർക്കുള്ള ഉപകാരമാണ് യഥാർത്ഥ ധർമ്മം എന്ന സന്ദേശം നൽകുന്ന രചനയാണ് പരോപകാര പ്രണവം. 5 ശ്ലോകങ്ങളടങ്ങിയ ചെറിയ ദാർശനിക കൃതിയാണ് 5 പഞ്ചകം. സംക്ഷിപ്തമായെങ്കിലും ആശയ ഗൗരവം ഇവിടെ കൂടുതലാണ്. തമിഴ് ക്ലാസിക്കായ തിരുക്കുറളിന്റെ ആശയങ്ങളെ മലയാള വായനക്കാർക്ക് സമീപിക്കാവുന്ന ഗുരുവിന്റെ സാഹിത്യബന്ധമായ സംഭാവനയായി തിരുക്കുറൾ പരിഭാഷ കാണാവുന്നതാണ്. സുബ്രഹ്മണ്യ ഭക്തി പ്രതിപാദിക്കുന്ന രചനയാണ് സുബ്രഹ്മണ്യാഷ്ടകം. ഭക്തി, ശരണാഗതി, ആന്തരിക ശക്തി എന്നിവയാണ് മുഖ്യ ആശയങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ ഭക്തി മാത്രമല്ല, സമത്വം, ആത്മജ്ഞാനം, കരുണ, അദ്വൈതം, സാമൂഹിക പരിഷ്കാരം എന്നിവയും നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇവയെ ഭക്തിഗാനങ്ങൾ എന്നതിലുപരി ഒരു ദാർശനിക സാമൂഹിക പൈതൃകമായും വായിക്കാവുന്നതാണ്. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മൺമറഞ്ഞ 310 ചരിത്ര പുരുഷന്മാരുടെ ലഘുജീവചരിത്രം ഹൂ വാസ് ഹൂ. മേയർ എ കെ ഹഫീസ് ഡെപ്യൂട്ടി മേയർ കരുമാലി ഡോക്ടർ ഉദയ് സുകുമാരന് ആദ്യ പതിപ്പ് നൽകി പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ സെക്രട്ടറി RS അനു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഗോപകുമാർ, ഗ്രന്ഥകാരൻ TD ദത്തൻ എന്നിവർ പ്രസംഗിച്ചു. ശാസ്ത്ര സാങ്കേതിക പരിഷത്ത് യുറീക്ക പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം പട്ടത്താനം SNDP UPSC നടത്തി. ജില്ലാ കൺവീനർ എസ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം ഇന്ന് നാടെങ്ങും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആചരിക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, ഗുരുദേവ കീർത്തനാലാപനം, ഗുരുകൃതികളുടെ പാരായണം, അന്നദാനം തുടങ്ങിയവ നടക്കും. ഗുരുമന്ദിരങ്ങൾ, ഗുരുക്ഷേത്രങ്ങൾ, ഭജനമഠങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി OG ജിനേഷ് നയിക്കുന്ന പദയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 2 കൊല്ലത്ത് നടക്കും. AICC സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഭരണഘടനാ സംരക്ഷണം, രാഷ്ട്രീയ സമത്വം, ലഹരി വിരുദ്ധ പ്രചരണം എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഗാന്ധിജയന്തി ദിനം മുതൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനം വരെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും പദയാത്ര സംഘടിപ്പിക്കും. കേരള ശാസ്ത്ര സാങ്കേതിക പരിഷത്തിന്റെ കോർപ്പറേഷൻ വിഭാഗം LP UP തല യുറീക്ക വിജ്ഞാനോത്സവം 2026 കുരീപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തി. പരിഷത്ത് ജില്ലാ സെക്രട്ടറി K ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ കിഷോർ അധ്യക്ഷത വഹിച്ചു. മണിച്ചത്തോട് അഷ്ടമുടിക്കായലിൽ ചേരുന്ന ലിങ്ക് റോഡിന്റെ ഭാഗത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കും. മനയിൽ കുളങ്ങര സർക്കാർ വനിതാ ITI മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. വിശ്വകർമ്മ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി September 23 രാവിലെ 11 ITI ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0474279714.

0: നമ്പർ ഒരിക്കൽ കൂടി 0474279371. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

0: സോനം 90.4 FM. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി

0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: 90.4 FM. Stay tuned. കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത്.

0: കേൾക്കാൻ പ്രദീപ് ഫ്ലവർ മച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
0: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 21, ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി പ്രഖ്യാപിച്ചതും മാൾട്ട ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം റാ സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 21. ഇന്ന് ലോക അൽഷിമസ് ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോക അൽഷിമസ് ദിനമായി ആചരിക്കുന്നു. അൽഷിമേഴ്സിന്റെ ആദ്യകാല ലക്ഷണങ്ങളെക്കുറിച്ചും കഴിയുന്നത്ര വേഗത്തിൽ രോഗനിർണയം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ലോക അൽഷിമസ് ദിനം ആചരിക്കുന്നത്. 1994 സെപ്റ്റംബർ 21 എഡിസൺ ബ്രോയിൽ നടന്ന അൽഷിമസ് ഡിസീസ് ഇന്റർനാഷണൽ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ലോക അൽഷിമസ് ദിനം ആദ്യമായി ആചരിച്ചത്. ഇന്ന് ലോക സമാധാന ദിനം. എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശം. 1981 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം ആചരിക്കാൻ തുടങ്ങിയത്. ലോക സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായി ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുത്ത ദിനമാണ് സെപ്റ്റംബർ 21. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രഞ്ച് രാജാക്കന്മാരുടെ ഏകാധിപത്യം അവസാനിപ്പിച്ചതായി വിപ്ലവ നേതാക്കൾ പ്രസ്താവന പുറപ്പെടുവിച്ചത് 1792 സെപ്റ്റംബർ 21. മണിപ്പൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് 1949 സെപ്റ്റംബർ 21. ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി പ്രഖ്യാപിച്ചത് 1949 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. മാൾട്ട ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1964 സെപ്റ്റംബർ 21. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് സ്ഥാപിതമായത് 1968 സെപ്റ്റംബർ 21. ബെർലിസ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി സ്വതന്ത്ര രാജ്യമായത് 1981 സെപ്റ്റംബർ 21. അർമേനിയ USSR നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1991 സെപ്റ്റംബർ 21. 1994 സെപ്റ്റംബർ 21 ഗുജറാത്തിലെ സൂറത്തിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമാക്കിയ പ്ലേഗ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കൊച്ചിൻ കലാഭവൻ എറണാകുളം ഫൈനാൻസ് ഹാളിൽ മിമിക്സ്

0: പരേഡ് എന്ന കലാരൂപം ആദ്യമായി അവതരിപ്പിച്ചത് 1981 സെപ്റ്റംബർ 21.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: ഹരി ഓം.
1: ഹിമാലയത്തിൽ പണ്ഡിത വരേണ്യന്മാരുടെ ഇടയിൽ ഹിമവത് വിഭൂതി എന്നാണ് അറിയപ്പെട്ടത്. നമ്മളിപ്പോ വിഭൂതി യോഗം പഠിക്കുകയാണല്ലോ. ഹിമവാന്റെ വിഭൂതിയായിരുന്നു തപോവന സ്വാമിജി. തപോവന സ്വാമിജി എന്നാ സന്യസിച്ചത്? പല പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു. ആദ്യം ചിദ്വിലാസൻ, അങ്ങനെ പല പേരുകളിലൊക്കെ ആയിട്ട് അങ്ങനെ സന്യാസത്തിന്റെ കഥകളൊക്കെ. ശരിക്കും എന്നാ സന്യസിച്ചത് ചോദിച്ചു കഴിഞ്ഞാ, തപോവന്മാരാജ് സന്യസിച്ചു എന്നല്ല പറയേണ്ടത്, സന്യാസം തപോവന്മാരാജിലേക്ക് വന്നു ചേർന്നു എന്ന് വേണം പറയാൻ. തപസ്സിന്റെ ഒരു വനം തന്നെയായിരുന്നു. ഏറെ ശിഷ്യന്മാരൊന്നുമില്ല, ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു. കൂട്ടത്തിൽ ഏറ്റവും അനുഗ്രഹം നേടിയ ഒരു ശിഷ്യവര്യനാണ് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി. സ്വാമിജിക്ക് പരിചയമുള്ള കർക്കശനായ ഗുരു അങ്ങനെയല്ല, പക്ഷെ ഉത്തരകാശി ഭാഗത്തൊക്കെ തപോവന്മാരാജ് അറിയപ്പെടുന്നത്. പിന്നെയോ, വെണ്ണ പോലത്തെ ഹൃദയം, കുട്ടികളോടൊക്കെ വലിയ താല്പര്യം, വാത്സല്യം, കേട്ടില്ലേ, അതൊക്കെ പുറത്തത്രേ. പക്ഷേ പഠിക്കാൻ വന്നവരോട് കർക്കശ പെരുമാറ്റം. തെഹ്രി മഹാരാജ് തപോവൻ സ്വാമിജിയുടെ മഹാത്മ്യം കണ്ടിട്ട് സ്വാമിജിക്ക് ഒരു ആശ്രമം ഗംഭീരമായിട്ട് കെട്ടിക്കൊടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നു, ഉദ്യമിച്ചിരുന്നു. പക്ഷേ തയ്യാറായില്ല സ്വീകരിക്കാൻ. ഒടുവിൽ ഒരു ചെറിയ കുടിയ, ചെറിയ വരാന്തയും ഒരു കിടപ്പുമുറി. ഇപ്പോഴും ചിന്മയ മിഷൻ അത് അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. ഉത്തരകാശിയിലാണ്. ഇപ്പൊ ഉത്തരകാശിയിൽ പോകുന്നവരൊക്കെ നിർബന്ധമായിട്ടും ഈ തപോവന കുടി സന്ദർശിക്കണം. അവിടെ തപോവൻ മഹാരാജ് മിക്കവാറും യാത്രയില്ല, ആ സമയത്ത് മുൻഭാഗത്ത് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ ഗംഗാ പ്രവാഹം അന്ന് നന്നായിട്ട് അവിടുന്ന് കാണുമായിരുന്നു. ഞങ്ങൾ പോകുന്ന തുടക്കത്തിലൊക്കെ, ആദ്യകാലത്തൊക്കെ, ഇപ്പൊ 91-ലൊക്കെ ആണ് അവിടെ പോയിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഗംഗാ ദർശനം സാധ്യമായിരുന്നു. ഇപ്പൊ കെട്ടിടങ്ങളൊക്കെ ഉയർന്നു, ഇങ്ങനെ നോക്കിയിരിക്കും ആയിരുന്നു പതിവ്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ആദ്യം ശിവാനന്ദ്ജി മഹാരാജന്റെ അടുത്താണ് ഋഷികേശിൽ ചെന്നത്. അവിടുന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ തപോവൻ മഹാരാജന്റെ അടുത്തേക്ക് ശിവാനന്ദ്ജി മഹാരാജ് പറഞ്ഞയച്ചു. അവിടെ ചെന്നു എന്ന് ചോദിച്ചു, പറഞ്ഞയച്ചു. കത്തുണ്ടോ? ഇല്ല. എന്നാ അത് വാങ്ങിയിട്ട് വരൂ. ഇതാണ് കർക്കശ സ്വഭാവം. 100 കിലോമീറ്റർ നടന്നാണ് അന്ന് യാത്ര ചെയ്യേണ്ടത്. തിരിച്ചു അതുപോലെ നടന്നു വന്നു. അപ്പൊ ആലോചിച്ച്, എന്നാ പിന്നെ ഇതൊന്ന് കത്തും കൂടി തന്ന് വിട്ടൂടെയിരുന്നോ ശിവാനന്ദ്ജി മഹാരാജ്. പോയി ചോദിച്ചു, ശിവാനന്ദ്ജി മഹാരാജ് എപ്പോഴേ സമ്മതം? വേഗം കത്തെഴുതി കൊടുത്തു. അതുമായിട്ട് വീണ്ടും 100 കിലോമീറ്റർ നടന്നു ചെന്നു. ഒരിക്കലും ആ കത്ത് ചോദിച്ചിട്ടില്ല അത്രേ. സ്വാമിജിയെ കുറിച്ച്, തപോവൻ മഹാരാജനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയത്, ഇത് നേരത്തെ വളരെ മുമ്പേ പ്രസിദ്ധീകരിച്ചതാണ്, ഒരു കൊച്ചു പുസ്തികയായിട്ട്. അതില് തപോവൻ മഹാരാജനെ കുറിച്ചും ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയെ കുറിച്ചും എഴുതിയത്. അത് നിങ്ങൾ ഇന്നത്തെ വിശേഷ ദിവസം പ്രമാണിച്ച് വായിക്കൂ. സ്വാമിജിയെ ഈശ്വര ദർശനത്തിലൂടെയും ഹിമഗിരി വിഹാരത്തിലൂടെയും കൈലാസയാത്രയിലൂടെയൊക്കെ പരിചയപ്പെടാൻ ഉദ്യമിക്കൂ. ഒപ്പം തന്നെ മഹാരാജിന്റെ കൃതികളും ആവും പോലെ എല്ലാം ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്, വ്യാഖ്യാനം ഉള്ളതുണ്ട്, അതൊക്കെ ആസ്വദിക്കാവുന്നതാണ്. തപോവൻ മഹാരാജിന്റെ ഗംഭീര മൗനത്തിന്റെ വൈഖരിയാണ് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി എന്ന് പറയാം. വേറൊരു പ്രത്യേകതയുള്ളത്, ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിയെ ലോകം മുഴുവൻ അറിയുന്നത് ഗീതാചാര്യനായിട്ടാണ്. എന്നാൽ തപോവൻ മഹാരാജ് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിക്ക് ഭഗവത്ഗീത ക്ലാസ് എടുത്തിട്ടില്ല. പക്ഷേ ഗീത പറയാൻ ഒരു ശിഷ്യനെയാണ് തപോവൻ മഹാരാജ് വാർത്തെടുത്തത്. എന്താ കാരണം? തപോവൻ മഹാരാജ് പിറന്നത് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ്. അന്ന് തന്നെയാണ് ഗീതോപദേശം ഉണ്ടായത്. കേട്ടില്ലേ? അപ്പോ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും ഗീതാ ആശയങ്ങൾക്ക് പ്രചാരം കുറഞ്ഞു വന്നു, വികല പ്രചാരം കൂടി. ആ സമയത്ത് ആഗോളതലത്തിൽ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം പ്രചരിപ്പിക്കാൻ യോഗ്യനായ ഒരു ശിഷ്യൻ വേണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. അങ്ങനെ തപോവൻ മഹാരാജിലൂടെ ആ ശിഷ്യനെ ശിക്ഷണം കൊടുത്ത് യോഗ്യനാക്കിയിട്ടു. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയോട് തപോവൻ മഹാരാജിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ കണ്ണില് വെള്ളം നിറയാന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും. ഗുരുദേവനെ കണ്ട് പരിചയിച്ചിട്ടുള്ളവർക്കറിയാം, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ തപോവൻ മഹാരാജിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ സ്വാമിജിയുടെ കണ്ണ് നിറയും. ആ സ്നേഹം വാത്സല്യം അത്രയേറെ നുകർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഗീതാചാര്യനെ, അതും ആഗോളതലത്തിൽ. എന്താ ഗുരുദേവന്റെ ഗീതാപ്രഭാഷണങ്ങളുടെ ഒരു പ്രത്യേകത? ഇന്നത്തെ എല്ലാ സാമൂഹികവും വൈകാരികവും വൈചാരികവും രാഷ്ട്രീയവും എല്ലാ അവസ്ഥകളെയും ഭഗവത്ഗീതയിലെ അർജുനന്റെ സിറ്റുവേഷനുമായിട്ട് അന്വയിച്ച് അവിടെ കൊടുത്ത സൊല്യൂഷൻസ് എങ്ങനെയാണ് ഇന്ന് റെലവൻ്റ് ആകുന്നത് എന്ന് പറഞ്ഞു തരിക എന്നുള്ളത്. അർജുനൻ ചിലപ്പോ ചോദ്യം ചോദിക്കുമ്പോ ഗുരുദേവ് പറയും, സ്റ്റൂപ്പിഡ് അർജുന, ആസ്ക് ദിസ്, നെവർ മൈൻഡ്, ദേർ വാസ് നോ ചിന്മയ ഇൻ ബിറ്റ്വീൻ അർജുന ആൻഡ് കൃഷ്ണ. ചിന്മയൻ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ്. അർജുനൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ഇത്രയും വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വേണോന്ന് സംശയം തോന്നി. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഗുരുദേവ് പറയും, നെവർ മൈൻഡ്. എന്താ കാരണം? ഒരു മീഡിയേറ്റർ ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഒരു ചിന്മയൻ അവിടെ മിസ്സിംഗ് ആയിരുന്നു. ഭഗവത്ഗീത മാർക്കറ്റ് പ്ലേസിൽ ചർച്ച ചെയ്യപ്പെടണം. ഇത് വാസ്തവത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതിന്റെ ഒരു ഒരു പ്രതിഫലനമാണ്. വിവേകാനന്ദ സ്വാമികൾ എന്താ പറഞ്ഞത്? വേദങ്ങളുടെ അലമാരയിലിരിക്കുന്ന മോക്ഷശാസ്ത്രത്തെ നാൽക്കവലകളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യണം. ഗുരുദേവ് അല്ല, എന്താ വിവേകാനന്ദ സ്വാമികള് പറഞ്ഞു വെച്ചു എന്ന് പറയാം. അതിന്റെ ഒരു അതുകൊണ്ട് എന്തായി, ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നില്ല ഗീതാജ്ഞാന യജ്ഞ വേദികൾ. പിന്നെയോ പല മാർക്കറ്റ് പ്ലേസിലൊക്കെയാണ്, അവിടെയാണ് യജ്ഞശാലകൾ ഉയർന്നത്. ഓപ്പൺ എയർ യൂണിവേഴ്സിറ്റി എന്ന് വിളിച്ചുകൊണ്ട് ഗുരുദേവ് സമുജ്വലം 500+ ഗീതാജ്ഞാന യജ്ഞങ്ങൾ നടത്തി ലോകത്തെ അനുഗ്രഹിച്ചു എന്ന് പറയും. പിന്നത്തെ ദിവസം നമ്മള് പാർത്ഥസാരഥി പ്രഭുവിനെ, അത് പിന്നെ നമ്മൾ നിത്യവും സ്മരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തപോധനനായ തപസിന്റെ മൂർത്തിമദ്ഭാവമായ തപോവൻ മഹാരാജിനെയും സ്മരിക്കുന്നു. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ.

0: अस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति।
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ പൂഞ്ചയു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है।
1: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
2: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണ്ണമായി വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
3: വലിയ വ്യാപകമായ മഴയൊന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
2: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99th മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ

0: അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 100,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
0: DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഈ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഈ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്ത്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
0: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അത് ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീജോ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. IM വിജയൻ, ജോപോൾ അഞ്ചേരി, CK വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
0: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി വാർത്താ വീക്ഷണം ഇന്ന്.

0: ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ ഓർമ്മകൾ. നമ്മുടെ പേര്, വീട്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങൾ, ഇവയെല്ലാം നമുക്ക് പരിചിതമാകുന്നത് ഇവ നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഒരു കുഞ്ഞിൻ്റെ ചിരി, അമ്മയുടെ ശബ്ദം, അച്ഛൻ്റെ കൈപിടിച്ച് നടന്ന വഴികൾ, ജീവിതത്തിലെ മറക്കാനാവാത്ത ചില നിമിഷങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് നമ്മൾ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. പക്ഷേ ഒരു ദിവസം പതുക്കെ ഈ ഓർമ്മകളിൽ ചിലത് മങ്ങിത്തുടങ്ങിയാലോ? ആദ്യം അതൊരു ചെറിയ മറവിയായിരിക്കും. പിന്നീട് ഒരു ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കാം. പരിചിതമായ വഴിയിൽ പോകുമ്പോൾ വഴിതെറ്റാം. വീട്ടിലുള്ള സാധനങ്ങളുടെ പേരുകൾ മറക്കാം. അടുത്ത ബന്ധുക്കളുടെ പേരുകൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್ಡ್.

0: ഇത് പാട്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ.

ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. ഓരോ പാട്ടുകളും ഓരോ കഥകൾ നമ്മോട് പറയാറുണ്ട്. ആ കഥകളിലെ നായകനായും നായികയായും നാം മാറാറുമുണ്ട് അല്ലെ. ഒരു ഗാനം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് പല കാരണങ്ങളാലാകാം. ഒരുപക്ഷെ ആ ഗാനത്തിന്റെ സന്ദർഭം നമ്മുടെ സാഹചര്യവുമായി ഏറെ അടുത്ത് നിൽക്കുന്നതിനാലാകാം. അല്ലെങ്കിൽ ആ ഗാനത്തിന്റെ സംഗീതം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതിനാലാകാം. ആ ഗാനത്തിന്റെ വരികളുടെ ആർദ്രതയാകാം. ഇനി അതുമല്ലെങ്കിൽ ആ ഗാനം നമ്മിലേക്ക് എത്തിച്ച ഗായകന്റെ ശബ്ദമാധുര്യവുമാകാം. ഒരുപാട് ഗായകർ ഇത്തരത്തിൽ നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളിലൂടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മോടൊപ്പം നിന്നിട്ടുണ്ട്. കേൾക്കാൻ ഒരുപാട് ഇമ്പമുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സോനു നിഗം എന്ന ഗായകന്റെ പാട്ടുകളിലൂടെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറാണ്. മേഘമൽഹാറിൽ പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അഗ്നിപത് എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് നാം ഇപ്പോൾ ആസ്വദിച്ചത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് അമിതാഭ് ഭട്ടാചാര്യയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് അജയ് അതുൽ എന്നിവരാണ്. സോനു നിഗമിന്റെ ശബ്ദം കൂടിയായപ്പോൾ ഹൃദയസ്പർശിയായ ഒരു സുന്ദര ഗാനമായി ഈ ഗാനം മാറി. അത് നാം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നത്തെ മേഘമൽഹാർ സോനു നിഗം എന്ന ഗായകന്റെ ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. ഒരു ഗായകൻ എന്നതിലുപരി ഒരു സംഗീത സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ് അദ്ദേഹം. വളരെ വിശാലമായ സ്വരശ്രേണിയിലുള്ള ജനപ്രിയ ഗായകരിൽ ഒരാളാണ് അദ്ദേഹം. പ്രണയവും വിരഹവുമൊക്കെ ആ ശബ്ദത്തിൽ ഇത്രമാത്രം ഭദ്രമാണ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ ഒരുപിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമുക്കേറെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായ സോനു നിഗമിൻ്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദവും ആ ഗാനത്തിൻ്റെ ഫീലും സംഗീതവും ഒക്കെ നമ്മെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും, അല്ലേ? കൽ ഹോന ഹോ എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ട്രാക്കാണ് നാം ഇപ്പോൾ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചത്. ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശങ്കർ എസാൻ ലോയിയാണ്. ഓരോ പാട്ടും ഓർമ്മകളുടെ വാതായനങ്ങളാണ്. അവിടെ നമ്മുടെ വേദനയിലും സന്തോഷത്തിലും നാം ഏറെ ഇഷ്ടപ്പെടുന്ന ഗായകരുടെ ശബ്ദവും ഇങ്ങനെ മിഴിവോടെ നിൽക്കാറുണ്ട്, അല്ലേ?

ക്യൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ സോനു നിഗമിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കവി അൽവിദ നാ കെഹന എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ട്രാക്കാണ് നാം ഇപ്പോൾ ആസ്വദിച്ചത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജാവേദ് അക്തറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ശങ്കർ എസാലോയാണ്. സോനു നിഗം, അൽക്കയാഗ്നി എന്നീ കോമ്പോ നമുക്ക് സമ്മാനിച്ച ഒരു ഹൃദയഹാരിയായ ഗാനം തന്നെയാണിത്. സോനു നിഗം എന്ന അതുല്യ കലാകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 32 ഭാഷകളിലായി 6,000 ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തെ നിരവധി ആൽബം ഗാനങ്ങളിലൂടെയും നാം ആസ്വദിച്ചിട്ടുണ്ട്.

തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മോഡേൺ റാഫി സോനു നിഗമിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. 1973 ജൂലൈ 30 ഹരിയാനയിലെ ഫരീദാബാദിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 4 വയസ്സിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകനായ മുഹമ്മദ് റാഫിയുടെ ക്യാ ഹുവാ തേരാ വാദാ എന്ന ഗാനം വേദിയിൽ ആലപിച്ചാണ് അദ്ദേഹത്തിന്റെ തുടക്കം. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ഉസ്താദ് ഗുലാം മുസ്തഫ് ഖാന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ ഞാൻ ശ്രീലക്ഷ്മി. നമുക്കൊട്ടേറെ ഹൃദയഹാരിയായ ഗാനങ്ങൾ സമ്മാനിച്ച സോനു നിഗം എന്ന ഗായകന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. സംഗീത ജീവിതത്തിൽ ഒട്ടേറെ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. 2022 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 2004 മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ്, 1+ ഫിലിംഫെയർ അവാർഡുകൾ, 4 IIFA അവാർഡ് തുടങ്ങി. 2014 ജൽ എന്ന ചിത്രത്തിന് ഓസ്കാർ നോമിനേഷനും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ സോനു നിഗമിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയായിരുന്നു മേഘമൽഹാറിലൂടെ. ഇമ്പമുള്ള പാട്ടുകൾ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നാം എല്ലാം. അനശ്വരമായ സൃഷ്ടികൾ ഇനിയും ഉണ്ടാകട്ടെ. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ചുംബക്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഇരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഥയുടെ പേര് വിദ്യാരേഖ. കഥ പറയണ കേട്ടോളൂ. അച്ഛനും അമ്മയും സഹോദരങ്ങളും മാത്രമല്ല, കൂട്ടുകാർ പോലും അവനെ മണ്ടൻ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കി. സഹപാഠികൾ വർഷം തോറും പരീക്ഷ ജയിച്ച് ക്ലാസ് കയറ്റം നേടിയപ്പോൾ അവൻ മാത്രം തോറ്റു. അധ്യാപകർ എത്ര ശ്രമിച്ചിട്ടും അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം ക്ലാസ് ടീച്ചർ ചോദിച്ചു, എടാ നിന്റെ തല നിറച്ചും കളിമണ്ണാണോ? ഒരു തരത്തിലും നീ എഴുത്തും വായനയും പഠിക്കുന്നില്ലല്ലോ. അവനെല്ലാം കേട്ടു, സഹിച്ചു. അല്ലാതെ എന്തു ചെയ്യാൻ? തലയിൽ എഴുത്താണെന്നും വിധിയാണെന്നും പറഞ്ഞ് ചിലർ അവനെ ആശ്വസിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ ദുഃഖാകുലനായി. ഒരു ദിവസം ഒരു പുതിയ അധ്യാപകൻ അവനെ കണക്ക് പഠിപ്പിച്ചു. പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും അവന് കണക്ക് മനസ്സിലാവുന്നില്ല. അധ്യാപകന് ദേഷ്യം വന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അധ്യാപകൻ വടിയെടുത്തുകൊണ്ട് പറഞ്ഞു, കൈനീട്ട്. അവൻ കൈനീട്ടി. അവന്റെ കൈ കണ്ടപ്പോൾ അധ്യാപകന്റെ കയ്യിലിരുന്ന വടി അറിയാതെ നിലത്ത് വീണു. അധ്യാപകൻ ദുഃഖത്തോടെ പറഞ്ഞു, നിന്നെ അടിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിന്റെ കയ്യിൽ വിദ്യയുടെ രേഖയില്ല. അവൻ ദുഃഖാകുലനായി. അധ്യാപകൻ ഇഷ്ടം പോലെ പ്രഹരിച്ചിരുന്നുവെങ്കിലും ഇത്രമാത്രം ദുഃഖമുണ്ടാകുമായിരുന്നില്ല. എങ്കിലും അധ്യാപകൻ പറഞ്ഞ കാര്യം അവന്റെ മനസ്സിൽ തറച്ചു. സാർ, വിദ്യാരേഖ എന്നാൽ എന്താണ്? അത് കയ്യിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുഃഖത്തോടെ അവൻ ചോദിച്ചു. അധ്യാപകൻ തന്റെ കയ്യിലുള്ള വിദ്യാരേഖ അവന് കാണിച്ചു കൊടുത്തു. അവൻ അവിടെ നിന്ന് പോയി. കുറെ കഴിഞ്ഞ് മടങ്ങി വന്നു. കയ്യിൽ നിന്നും രക്തം ഒലിക്കുന്നു. അവൻ കത്തികൊണ്ട് തന്റെ കയ്യിൽ ഗുരുവിന്റെ കയ്യിലുള്ളതുപോലെ രേഖ വരച്ചിരിക്കുന്നു. രക്തത്തിൽ കുതിർന്ന കൈ അധ്യാപകനെ കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എന്റെ കൈ നോക്കൂ, അങ്ങയുടെ കയ്യിലുള്ളതുപോലെ എനിക്കും രേഖ ഉണ്ടായിരിക്കുന്നു. ഇനി എനിക്ക് വിദ്യ കൈവശമാകുമോ? അധ്യാപകൻ

0: എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഇനി നല്ലതുപോലെ പഠിക്കും, കഠിനമായി പരിശ്രമിക്കും, മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സാകും. അവൻ ദൃഢ പ്രതിജ്ഞ ചെയ്തു. അവൻ കത്തി പ്രയോഗിച്ചിടത്ത് രേഖ പോലെ തഴമ്പുണ്ടായി, എങ്കിലും ക്രമേണ അത് മാഞ്ഞു. അവസാനം അവൻ വിജയിച്ചു. മറ്റു കുട്ടികളെ പോലും പിന്നിലാക്കിക്കൊണ്ട് അവൻ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലെത്തി. അവൻ്റെ പുരോഗതിയിൽ അധ്യാപകർക്ക് സന്തോഷം തോന്നി. അന്ധവിശ്വാസത്തെ അധ്വാനം കൊണ്ട് തോൽപ്പിച്ച ആ കുട്ടി ആരാണെന്നറിയാമോ? ആ കുട്ടിയാണ് പിന്നീട് പ്രശസ്തനായി തീർന്ന വ്യാകരണ പണ്ഡിതൻ പാണിനി. പാണിനി രചിച്ച അഷ്ടാധ്യായി എന്ന ഗ്രന്ഥം ഇന്നും സംസ്കൃത ഭാഷ പഠിക്കുന്നവർക്ക് മാർഗദർശനം നൽകുന്നു. നല്ല കഥയാണല്ലേ കുട്ടികളെ, ഇഷ്ടായില്ലേ? നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം കേട്ടോ. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

உயிரும் உயிருமா.

Salut.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: Feel the music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ

0: അന്തോനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അറിയാം അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. വള്ളംകളി കാണാൻ നമുക്കെല്ലാം ഇഷ്ടമല്ലേ? കരയിൽ ആയിരക്കണക്കിന് കണ്ണുകൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. കായലിൽ നീണ്ടുകിടക്കുന്ന വള്ളങ്ങളിൽ തുഴച്ചിൽക്കാർ, ഒരേ താളത്തിൽ ഉയരുന്ന 100 കണക്കിന് കൈകൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന വള്ളങ്ങൾ, കരയിൽ നിന്നും ഉയരുന്ന ആർപ്പുവിളികൾ, കായലിന്റെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന വഞ്ചിപ്പാട്ടിന്റെ താളം, ഇത് കേരളത്തിന്റെ ആഘോഷമാണ്. വെള്ളത്തോടും വള്ളത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ ഒരു മനോഹര പാരമ്പര്യം. എന്നാൽ ഈ ആവേശത്തിന് പിന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. എങ്ങനെയാണ് വള്ളംകളി കേരളത്തിൽ ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഇത്ര പ്രത്യേകത? 100 കണക്കിന് തുഴച്ചിൽക്കാർ ഒരേ താളത്തിൽ തുഴയെറിയുന്നതിന്റെ രഹസ്യം എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഇതിനെയൊക്കെ പറ്റി നമുക്ക് കൂടുതലായി അറിയാം. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കേരളത്തിന്റെ കായലുകളിലൂടെ നമ്മുടെ സ്വന്തം വള്ളംകളിയുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താം.
1: നാടൻ പുഞ്ചയിലെ തിത്തൈതകൈതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താതിത്തൈതോ കൊട്ടു വേണം കുഴൽ വേണം കുറവ വേണം.
0: മാനവ സംസ്കാരത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ യാനങ്ങൾ അഥവാ വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിലെ നൈൽ നദിയിൽ പാമ്പോട മത്സരം അഥവാ ചുണ്ടൻ വള്ളംകളി നിലവിലുണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾക്കായി രാത്രി കാലങ്ങളിലാണ് ഇവിടങ്ങളിൽ ജലോത്സവം നടന്നിരുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ പ്രാചീന കാലത്ത് രൂപം കൊണ്ട സൈനിക ജലവാഹനങ്ങളായിരുന്നു. വലിയ നൗകകളിലേക്കും മറ്റും മിന്നലാക്രമണം നടത്താനുള്ള അത്ര വേഗം കൈവരിക്കാനാവുമെന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. ജലാശയങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കേ വഞ്ചികൾ ഒരു പ്രധാന ഗതാഗത മാർഗമായിരുന്നു. ഇന്ന് നാം കാണുന്ന വള്ളംകളിയുടെ ചരിത്രം ആഴത്തിൽ നോക്കിയാൽ അത് വെറുമൊരു ഓണക്കാല കായിക മത്സരം മാത്രമല്ലെന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ രാജഭരണകാലത്തേക്കും യുദ്ധങ്ങളിലേക്കും ക്ഷേത്ര ആചാരങ്ങളിലേക്കും കായൽ ജീവിതത്തിലേക്കും നീളുന്ന ഒരു വലിയ ചരിത്രമാണ് ഇതിന് പിന്നിൽ. വള്ളംകളി എന്ന പാരമ്പര്യത്തിന് വളരെ പഴക്കമുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഓരോ വള്ളംകളിക്കും ഓരോ ചരിത്രമാണ്. ആറന്മുള വള്ളംകളിക്കും ചമ്പക്കുളം വള്ളംകളിക്കും നെഹ്റു ട്രോഫിക്കും വ്യത്യസ്ത ഉത്ഭവ കഥകളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് കേരള ടൂറിസം പറയുന്ന പ്രധാന ചരിത്ര കഥ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 400 കളുടെ മുമ്പ് ആലപ്പുഴ പ്രദേശത്തെ ഒരു രാജാവിന് എതിരാളികളോട് യുദ്ധത്തിൽ പരാജയം നേരിട്ടതിനെ തുടർന്ന് തന്റെ നാവിക ശക്തി കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടായി. അതിന്റെ ഭാഗമായി പുരാതന നാവിക ശാസ്ത്രപരമായ അറിവുകൾ ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള യുദ്ധവള്ളം രൂപപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചരിത്ര വിവരണം. പിന്നീട് ഇതാണ് ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായി വളർന്നത്. മറ്റൊരു വിവരണത്തിൽ കായംകുളം ചെമ്പകശ്ശേരി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ കാലത്ത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ഒരു പ്രത്യേക യുദ്ധവള്ളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചതായി പറയുന്നു. അതായത് ചുണ്ടൻ വള്ളം ആദ്യം മത്സരത്തിനായി ഉണ്ടാക്കിയതല്ല, യുദ്ധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നാവിക വള്ളമായിരുന്നു എന്നതാണ് പറയപ്പെടുന്ന പ്രധാന ചരിത്ര പശ്ചാത്തലം. ചുണ്ടൻ വള്ളങ്ങൾക്ക് ആ പേര് വരാൻ കാരണം അതിന്റെ രൂപം തന്നെയാണ്. വള്ളത്തിന്റെ മുൻഭാഗം ഉയർന്ന് വളഞ്ഞു നിൽക്കുന്ന രൂപമാണ് അതിന്റെ പ്രത്യേകത. അത് ഒരു പാമ്പ് പത്തി പിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഇംഗ്ലീഷിൽ സ്നേക് ബോട്ട് എന്ന് പറയപ്പെടുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ ഏകദേശം 100 അടിയിലധികം നീളവും 100 മുതൽ 150 വരെ തുഴച്ചിൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും. വള്ളത്തിന്റെ വലിപ്പം മാത്രമല്ല, 100 കണക്കിന് കൈകൾ ഒരേ താളത്തിൽ തുഴയുന്നതാണ് അതിന്റെ യഥാർത്ഥ വിസ്മയം. ഇന്നത്തെ രീതിയിലുള്ള വള്ളംകളി ഒരൊറ്റ ദിവസം ആരംഭിച്ചതല്ല. രാജാക്കന്മാരുടെ കാലത്തെ യുദ്ധവള്ളങ്ങൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജലയാത്രകൾ, പ്രാദേശിക ഉത്സവങ്ങൾ, പിന്നീട് നടന്ന വള്ള മത്സരങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വള്ളംകളി സംസ്കാരം രൂപപ്പെട്ടത്.

ഉദാഹരണത്തിന് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെ പുരാതനമായ ഒരു പാരമ്പര്യമാണ്. അതിനു പിന്നിൽ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവും തിരുവോണ തോണിയുടെ കഥയുമുണ്ട്. അത് ഇങ്ങനെയാണ്. കാട്ടൂർ മങ്ങാട് ഭട്ടതിരി കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ പമ്പാ നദിക്കരയിൽ ഭഗവത് നാമം ജപിച്ച് തപസ് ചെയ്തു. തിരുവോണ നാളിൽ തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് സദ്യ നൽകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അന്ന് ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാൻ പാർത്ഥസാരഥി ഭട്ടതിരിയുടെ ഇല്ലത്തെത്തുകയും സദ്യ സ്വീകരിക്കുകയും ചെയ്തു. യാത്ര പറയുമ്പോൾ ഇനി മുതൽ ഓരോ തിരുവോണത്തിനും തനിക്കുള്ള സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ഉണ്ണി ഭട്ടതിരിയോട് അരുളി ചെയ്തു. കാട്ടൂർ ഭട്ടതിരി ഒരിക്കൽ തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് സദ്യ വിഭവങ്ങളുമായി പമ്പയിലൂടെ പോയപ്പോൾ അക്രമികളിൽ നിന്നും സംരക്ഷിക്കാൻ കരക്കാർ പോർ വള്ളങ്ങളിൽ അകമ്പടി സേവിച്ചതാണ് വള്ളംകളിയുടെ തുടക്കം. അർജുനൻ പാർത്ഥസാരഥി വിഗ്രഹം ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിന്റെ അനുസ്മരണമായും ഇത് ആഘോഷിക്കുന്നു. ആറന്മുളയിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭഗവാന്റെ വാഹനങ്ങളായാണ് ഇവ കരുതപ്പെടുന്നത്. തുഴച്ചിൽക്കാർ വെള്ളമുണ്ടും തലപ്പാവും അണിഞ്ഞ് പരമ്പരാഗത രീതിയിലാണ് പള്ളിയോടങ്ങളിൽ കയറുന്നത്. മറ്റ് വള്ളംകളികളിലെ വേഗ താളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിഴക്കൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. കുചേലവൃത്തം, സന്താനഗോപാലം, ഭീഷ്മപർവം തുടങ്ങിയ പൈതൃക ശ്ലോകങ്ങളാണ് വഞ്ചികളിൽ ഈണത്തിൽ ആലപിക്കുന്നത്. 64 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ പള്ളിയോടക്കാർക്ക് വഴിപാടായി നൽകുന്നു. കേരളത്തിലുടനീളം വിവിധ തരം വള്ളംകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രശസ്തമായത് ചുണ്ടൻ വള്ളങ്ങളുടേത് തന്നെയാണ്. വള്ളങ്ങളുടെ രൂപകൽപ്പനയും രൂപവും ഒരു പ്രശസ്ത മരപ്പണിക്കാരനാണ് സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു. ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് പാരമ്പര്യമായി കൈമാറി വന്ന പ്രത്യേക നിർമ്മാണ രീതിയും അളവുകളുമുണ്ട്. ആദ്യം വള്ളത്തിന്റെ രേഖാചിത്രം തയ്യാറാക്കും. അതനുസരിച്ചാണ് മരത്തിന്റെ അളവുകളും വളവുകളും കണക്കാക്കി നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങുന്നത് വെറുമൊരു മരപ്പണി ആരംഭിക്കുന്നത് പോലെയല്ല, പരമ്പരാഗതമായി ഉളികുത്തൽ പോലെയുള്ള ചടങ്ങുകളോടെയാണ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 75 മുതൽ 95 വരെ തുഴച്ചിലുകാർ ഉണ്ടാകുന്ന വള്ളങ്ങളുണ്ട്. ചില വള്ളങ്ങളിൽ 100-ൽ ആളുകളെയും ഉൾക്കൊള്ളും. ഇപ്പോഴത്തെ മത്സര ചുണ്ടൻ വള്ളങ്ങളിൽ ഏകദേശം 100 മുതൽ 150 പേർ വരെ സംഘത്തിലുണ്ടാകും. ഇതിൽ തുഴച്ചിലുകാർക്കൊപ്പം അമരക്കാർ, പാട്ടുകാർ, താളം നിയന്ത്രിക്കുന്നവർ എന്നിവരും ഉൾപ്പെടുന്നു. വള്ളത്തിനകത്തെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. തുഴച്ചിലുകാർ വള്ളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒറ്റത്തുഴക്കാർ മുൻഭാഗത്തിരുന്ന് താളത്തിന് തുടക്കം കുറിക്കുന്നു. അമരക്കാർ പിന്നിൽ നിന്നും വള്ളത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നു. നിലക്കാർ വള്ളത്തിന്റെ പിന്നിലെ ഉയർന്ന ഭാഗത്ത് നിന്ന് താളവും ഏകോപനവും നോക്കുന്നു. വഞ്ചിപ്പാട്ടുകാർ പാട്ടിലൂടെ തുഴച്ചിലിന്റെ താളം ഏകീകരിക്കുന്നു. താളത്തിനൊത്ത് തുഴയാനും തുഴച്ചിൽക്കാരുടെ ആവേശം കൂട്ടാനുമായി പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ നടന്ന വള്ളംകളി അദ്ദേഹത്തെ ആകർഷിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തുകയും ചെയ്തതാണ് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം പമ്പയാറ്റിലാണ് ഇത് നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന ഐതിഹ്യമാണ് ഇതിനു പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മത്സരം മാത്രമല്ല, ആചാരവും വിശ്വാസവും ചരിത്രവും കൂടി ചേർന്ന ജലോത്സവമാണ്. മറ്റൊരു പ്രസിദ്ധമായ ജലോത്സവമാണ് പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ഇതിനു പിന്നിൽ. കായംകുളം കായലിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും വള്ളങ്ങളുടെ അകമ്പടിയോടെ അത് ഹരിപ്പാട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തതിന്റെ ഓർമ്മയിലാണ് ഈ ജലോത്സവം നടക്കുന്നത് എന്നാണ് വിശ്വാസം. കൊല്ലം ജില്ല

യിലെ മൺറോതുരുത്തിൽ കല്ലടയാറ്റിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളിയാണ് കല്ലട ജലോത്സവം. 28th ഓണത്തിനാണ് ഇത് നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രധാന ചുണ്ടൻ വള്ള മത്സരങ്ങളിലൊന്നായ കല്ലട ജലോത്സവത്തിന് പ്രാദേശികമായി വലിയ ജനപിന്തുണയുണ്ട്. അതുപോലെ കൊല്ലം നഗരത്തിനു സമീപം അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രധാന വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി.

വള്ളംകളിക്കും പറയാൻ ഓരോ കഥകൾ. വള്ളംകളി കാണുമ്പോൾ നമ്മൾ കാണുന്നത് വള്ളങ്ങളും തുഴകളും മാത്രമല്ല, ഒരേ താളത്തിൽ ഒന്നിക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും വഞ്ചിപ്പാട്ടിന്റെ ആ താളവും തുഴകളുടെ ആ ഒരുമയും നമ്മുടെ കേരളത്തിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വള്ളംകളി ഒരു മത്സരം മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഓർമ്മയും ആഘോഷവും ഒരുമയുടെ താളവുമാണ്. അങ്ങനെ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിൽ വള്ളംകളിയെ പറ്റിയുള്ള അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. നമ്മുടെ നാടിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഓൾവേസ് വിത്ത് യു, വേർ എവർ യു ആർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ ആർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. ഓരോ പാട്ടുകളും ഓരോ കഥകൾ നമ്മോട് പറയാറുണ്ട്. ആ കഥകളിലെ നായകനായും നായികയായും നാം മാറാറുമുണ്ട് അല്ലേ? ഒരു ഗാനം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് പല കാരണങ്ങളാലാകാം. ഒരു പക്ഷെ ആ ഗാനത്തിന്റെ സന്ദർഭം നമ്മുടെ സാഹചര്യവുമായി ഏറെ അടുത്ത് നിൽക്കുന്നതിനാലാകാം. അല്ലെങ്കിൽ ആ ഗാനത്തിന്റെ സംഗീതം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതിനാലാകാം. ആ ഗാനത്തിന്റെ വരികളുടെ ആർദ്രതയാകാം. ഇനി അതുമല്ലെങ്കിൽ ആ ഗാനം നമ്മിലേക്ക് എത്തിച്ച ഗായകന്റെ ശബ്ദമാധുര്യവുമാകാം. ഒരുപാട് ഗായകർ ഇത്തരത്തിൽ നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളിലൂടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മോടൊപ്പം നിന്നിട്ടുണ്ട്. കേൾക്കാൻ ഒരുപാട് ഇമ്പമുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സോനു നിഗം എന്ന ഗായകന്റെ പാട്ടുകളിലൂടെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ?

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറാണ്. മേഘമൽഹാറിൽ പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അഗ്നിപഥ് എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് നാം ഇപ്പോൾ ആസ്വദിച്ചത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് അമിതാഭ് ഭട്ടാചാര്യയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് അജയ് അതുൽ എന്നിവരാണ്. സോനു നിഗമിന്റെ ശബ്ദം കൂടിയായപ്പോൾ ഹൃദയസ്പർശിയായ ഒരു സുന്ദര ഗാനമായി ഈ ഗാനം മാറി. അത് നാം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നത്തെ മേഘമൽഹാർ സോനു നിഗം എന്ന ഗായകന്റെ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഒരു ഗായകൻ എന്നതിലുപരി ഒരു സംഗീത സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ് അദ്ദേഹം. വളരെ വിശാലമായ സ്വരശ്രേണിയിലുള്ള ജനപ്രിയ ഗായകരിൽ ഒരാളാണ് അദ്ദേഹം. പ്രണയവും വിരഹവുമൊക്കെ ആ ശബ്ദത്തിൽ ഇത്രമാത്രം ഭദ്രമാണ്.

ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ ഒരുപിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമുക്കേറെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായ സോനു നിഗമിൻ്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദവും ആ ഗാനത്തിൻ്റെ ഫീലും സംഗീതവും ഒക്കെ നമ്മെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും, അല്ലേ? കൽ ഹോന ഹോ എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ട്രാക്കാണ് നാം ഇപ്പോൾ മേഘമൽഹാറിലൂടെ ആസ്വദിച്ചത്. ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശങ്കർ എസാ ലോയിയാണ്. ഓരോ പാട്ടും ഓർമ്മകളുടെ വാതായനങ്ങളാണ്. അവിടെ നമ്മുടെ വേദനയിലും സന്തോഷത്തിലും നാം ഏറെ ഇഷ്ടപ്പെടുന്ന ഗായകരുടെ ശബ്ദവും ഇങ്ങനെ മിഴിവോടെ നിൽക്കാറുണ്ട്, അല്ലേ?

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ സോനു നിഗമിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കവി അൽവിദ നാ കെഹന എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ട്രാക്കാണ് നാം ഇപ്പോൾ ആസ്വദിച്ചത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജാവേദ് അക്തറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ശങ്കർ എസാലോയാണ്. സോനു നിഗം, അൽക യാഗ്നി എന്നീ കോമ്പോ നമുക്ക് സമ്മാനിച്ച ഒരു ഹൃദയഹാരിയായ ഗാനം തന്നെയാണിത്. സോനു നിഗം എന്ന അതുല്യ കലാകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 32 ഭാഷകളിലായി 6000 ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തെ നിരവധി ആൽബം ഗാനങ്ങളിലൂടെയും നാം ആസ്വദിച്ചിട്ടുണ്ട്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മോഡേൺ റാഫി സോനു നിഗമിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. 1973 ജൂലൈ 30 ഹരിയാനയിലെ ഫരീദാബാദിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 4 വയസ്സിൽ തനിക്കേറെ പ്രിയപ്പെട്ട ഗായകനായ മുഹമ്മദ് റാഫിയുടെ ക്യാ ഹുവാ തേരാ വാദാ എന്ന ഗാനം വേദിയിൽ ആലപിച്ചാണ് അദ്ദേഹത്തിന്റെ തുടക്കം. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ഉസ്താദ് ഗുലാം മുസ്തഫ് ഖാന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ ഞാൻ ശ്രീലക്ഷ്മി. നമുക്കൊട്ടേറെ ഹൃദയഹാരിയായ ഗാനങ്ങൾ സമ്മാനിച്ച സോനു നിഗം എന്ന ഗായകന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. സംഗീത ജീവിതത്തിൽ ഒട്ടേറെ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. 2022 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 2004 മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ്, 1-ലധികം ഫിലിംഫെയർ അവാർഡുകൾ, 4 IIFA അവാർഡ് തുടങ്ങി. 2014 ജൽ എന്ന ചിത്രത്തിന് ഓസ്കാർ നോമിനേഷനും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി.
2: സാധിയാ, സാധിയാ, മധം മധം തേനി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ സോനു നിഗമിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയായിരുന്നു മേഘമൽഹാറിലൂടെ. ഇമ്പമുള്ള പാട്ടുകൾ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നാം എല്ലാം. അനശ്വരമായ സൃഷ്ടികൾ ഇനിയും ഉണ്ടാകട്ടെ. ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhvanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെയും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി അഹാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ ലക്ഷ്മി കെ തമ്പി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന DAC അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.

0: ണ്ടെന്ന് ഭിന്നശേഷി സംരക്ഷണത്തിൽ മികച്ച നിലവാരം പുലർത്തുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഡിഫറന്റ് ആർട്സ് സെന്റർ ഇന്റർവെൻഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി എൽ എസ് എ പാനൽ ലോയൽ അഡ്വക്കേറ്റ് ബീനായ എസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസോസിയേറ്റഡ് ചേമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച 4th ഹെൽത്ത് ആൻഡ് വെൽനസ് എക്സലൻസ് ഇൻ മെഡിക്കൽ വാല്യൂ ട്രാവൽ ആൻഡ് വെൽനസ് ടൂറിസം പുരസ്കാരം കരസ്ഥമാക്കി അസ്റ്റർ മെഡിസിറ്റി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ നീതി ആയോഗ് അംഗം എം ശ്രീനിവാസിൽ നിന്ന് അസ്റ്റർ ഡി എ ക്വാളിറ്റി കെയർ ഇന്റർനാഷണൽ ബിസിനസ് കേരള ഹെഡ് അമിത് സിംഗാൾ പുരസ്കാരം ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യ, വിദേശത്തു നിന്നെത്തുന്ന രോഗികൾക്കായി നൽകുന്ന മികച്ച പരിചരണവും സേവനങ്ങളും എന്നിവയെ മുൻനിർത്തിയാണ് അസ്റ്റർ മെഡിസിറ്റിയെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുന്നത്. കനത്ത മഴയും ഇടിമിന്നലും തുടരുന്ന സാഹചര്യത്തിൽ ചിക്കാഗോയിൽ ഫ്ലഡ് വാച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ തങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഫൊക്കാനയുടെ ന്യൂയോർക്ക് റീജിയണൽ 3 ഭരണസമിതിയുടെ പ്രവർത്തന പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം റോക്ക്ലാൻഡ് കൌഡിയിലുള്ള കനായ് കമ്മ്യൂണിറ്റി സെന്ററിൽ വച്ച് സെപ്റ്റംബർ 20 ഞായറാഴ്ച വൈകിട്ട് 7 നടന്നു. മർത്തോമ ചർച്ച് ഓഫ് ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ യുവജന സഖ്യം കൺവെൻഷൻ 2026 ഒക്ടോബർ 9, 10, 11 തീയതികളിൽ നടക്കും. ഫാർമേഴ്സ് ബ്രാഞ്ചിലെ മർത്തോമ ചർച്ച് ഓഫ് ഡാളസ് ദേവാലയത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ ഡോക്ടർ സണ്ണി സ്റ്റീഫൻ മുഖ്യാതിഥിയാകും. ഒക്ടോബർ 9, 10 തീയതികളിൽ വൈകിട്ട് 6:30 ഒക്ടോബർ 11 രാവിലെ 10 സമ്മേളനം നടക്കും. വേൾഡ് പീസ് മിഷൻ സ്ഥാപക ചെയർമാനും പ്രശസ്ത സംഗീത സംവിധായകനുമായ ഡോക്ടർ സണ്ണി സ്റ്റീഫൻ യുവജനങ്ങളോട് വിശ്വാസം, ശിഷ്യത്വം, സേവനം, സമാധാനം എന്നീ വിഷയങ്ങൾ സംസാരിക്കും. യുവജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മേരിലാൻഡിലെ ബാൾട്ടിമോർ ഫെഡറൽ ഹീൽ മേഖലയിൽ വാരാന്ത്യത്തിലുണ്ടായ വിവിധ വെടിവയ്പ് സംഭവങ്ങളിൽ 2 കൌമാരക്കാരും 1 സ്ത്രീയും ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച വരെയുള്ള സമയത്തിനുള്ളിൽ നഗരത്തിൽ 10 വെടിവയ്പ്പുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പരിക്കേറ്റ എല്ലാവരുടെയും നില ഗുരുതരമല്ലെന്നും അപകടനില തരണം ചെയ്തതായും പോലീസ് വ്യക്തമാക്കി. ചരമറിയിപ്പുകൾ. കാനഡയിലെ കാൽഗാരിയിൽ ജിജു മാത്യു അന്തരിച്ചു. മാത്യു ജോണിന്റെയും പരേതയായ സൂസൻ മാത്യുവിന്റെയും മകനാണ്. സംസ്കാരം സെപ്റ്റംബർ 26 ശനിയാഴ്ച ആൽബർട്ടിലെ കാൽഗറി സെന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ക്രിക്കറ്റുകളില്ലേ?
1: ഉണ്ട്. വൈകുന്നേരം ആ പന്ത് എവിടെ?
0: ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
2: എന്തിനാ?
0: വെറുതെ.
1: ഞാൻ പോട്ടെ.
0: അതെ, രമേശും സയൻസ് എക്സിബിഷന് പേര് കൊടുത്തിട്ടുണ്ടോ?
2: ഉണ്ട്.
0: എന്റെ മാമ എനിക്കൊരു ചാർട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശിനോ?
1: ഞാനൊരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്.

പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ਨੇ ਸੀ ਗਰੇਲਾ ਇਸੇ ਰੋਜ਼ ਕਾਇਕੀ ਨਟ ਨਟ ਨਟ।

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.